സമുദ്രം നദികളോട് ചോദിച്ചു, നിങ്ങൾ മധുരമുള്ളവരാണ്, ഞാൻ ഉപ്പ് നിറഞ്ഞതും. എല്ലാവരും നദികളിലെ വെള്ളം കുടിക്കും, സമുദ്രത്തിലെ ജലം ആരും കുടിക്കുന്നില്ല, എന്താണിങ്ങനെ? അപ്പോൾ നദികൾ പറഞ്ഞു, ഒഴുകിത്തുടങ്ങണം. ഒഴുകിത്തുടങ്ങിയാൽ വ്യത്യാസം അറിയാം. ഒഴുകി നടക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ കൈമാറാനുണ്ടാകും, മൂല്യങ്ങളായിട്ടും ജീവിത പാഠങ്ങളായിട്ടും. പുതിയത് ശേഖരിച്ചാലേ പുതിയത് വിതരണം ചെയ്യാനാകും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 26, കൊല്ലവർഷം 1201, മിഥുനം 12, വെള്ളിയാഴ്ച.

0: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: போஜோ.
1: ஹாய், ஹலோ, நமஸ்காரம். வெரி வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ட்ரேயா எஃப்எம் 19 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மோஜோயுமாயிட்ட் தான் எத்திச்சேர்ந்திருக்கிறது ஆர் ஜே அனுஷയാണ് കേട്ടോ. அப்போ എന്തായാലും ദാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇന്ന് ജൂൺ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ 26-ാമത്തെ ദിവസത്തിൽ ഒരു ഫ്രൈഡേയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി 4 ദിവസം കൂടി കഴിയുകയാണെങ്കിൽ പുതിയൊരു മന്ത് സ്റ്റാർട്ടാകാനായിട്ട് പോവുകയാണെന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ വീക്കെൻഡൊക്കെയാണ്, ഒരു അടിപൊളി വീക്കെൻഡും ഫ്രൈഡേയും ഒക്കെ വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് ഐശ്വര്യമായിട്ട് നമ്മുടെ മോർണിംഗ് കോച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ എഫ് എം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
7: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് ഓജോ.
1: നിപയെ പിടിച്ചുകെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച വിദഗ്ധ സംഘം 2018 മുതൽ ആ ഒരു വർഷം മുതൽ പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും നമ്മുടെ കേരളത്തിൽ പരിശോധിച്ചത് 100 കണക്കിന് ഫ്രൂട്ട്സാണ്, പഴങ്ങളാണ് കേട്ടോ. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പഴങ്ങൾ പരിശോധിച്ച സംസ്ഥാനമെന്ന റെക്കോർഡ് തന്നെ നമ്മുടെ കേരളം നേടിയിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ ഒന്നിൽ പോലും നിപ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നാണ് പറയുന്നത് കേട്ടോ. കുറച്ചൊക്കെ ആശ്വാസം തോന്നുന്നുണ്ടല്ലേ. പക്ഷേ വവ്വാലിലും മനുഷ്യനിലും വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇവ ഒരേ ഇനം വൈറസ് ആണ് എന്നും നിപ ബാധ ഉണ്ടാകുന്നത് വവ്വാലിൽ നിന്നാണ് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെളിയാത്തത് വൈറസ് മനുഷ്യനിലേക്ക് എത്തുന്ന വഴി എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ്. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നിന്ന് റംബൂട്ടാൻ, അതുപോലെ സപ്പോട്ട, വാഴപ്പഴം, മാംഗോസ്റ്റീൻ, മാങ്ങ, പേരയ്ക്ക, അടയ്ക്ക തുടങ്ങി പക്ഷിമൃഗാദികൾ കടിച്ചിട്ട പഴങ്ങൾ ശേഖരിച്ചിട്ടാണ് ഓരോ മാസവും പരിശോധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പഴത്തിൽ പോലും വൈറസ് കണ്ടെത്താനാവാത്തതിൻ്റെ കാരണം ഈ നിപ വൈറസ് എന്ന് പറയുന്നത് RNA, അതായത് റൈബോ ന്യൂക്ലിക് ആസിഡ് വിഭാഗത്തിൽ പെട്ടവയായതുകൊണ്ടാണെന്നും പറയുന്നുണ്ട്. അതായത് ഇത്തരം വൈറസുകൾ അല്പസമയം കഴിയുമ്പോഴത്തേക്കും അങ്ങ് നശിച്ചു പോകും. അപ്പോൾ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അടക്കമുള്ള സ്ഥാപനങ്ങളാണ് ഈ ഒരു നിപ വൈറസിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീട്ടു പരിസരത്തൊക്കെ ഫ്രൂട്ട്സൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലും അത്യാവശ്യം ആശ്വാസം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഫ്രൂട്ട്സിൽ എന്തായാലും ഫ്രൂട്ട്സ് പഴങ്ങളെ പേടിക്കേണ്ട, സുരക്ഷിതമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ വവ്വാലുകളിലെ നിപ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. വവ്വാല് കടിച്ചിട്ട പഴങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ലല്ലേ. അതുകൊണ്ട് തന്നെ ഈ വീട്ടുവളപ്പിലൊക്കെ ആണെങ്കിലും ഇത്തരത്തിൽ കടിച്ചിട്ട പഴങ്ങൾ കാണുകയാണെങ്കിൽ അതെടുത്ത് കഴിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിപ്പ തന്നെ പടർന്നില്ലെങ്കിലും വേറെ പല രീതിയിലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ RJ അനുഷ.

0: FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2,500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
1: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ NCP മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36-page പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1,500 രൂപയിൽ നിന്ന് 2,500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2,000 രൂപയിൽ നിന്ന് 3,500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5,000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6,000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5,000 രൂപയും 60 പേജുള്ളതിന് 6,000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: യുഎൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 ആണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
3: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 2 ഗോളുകൾ കട്ടിമറിച്ചാണ് ലാറ്റിൻ അമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 3 ഗോളുകൾക്കാണ് ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളന്റിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലന്റിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188 ആയി. 1,520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2,500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി BD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ബോജോ.
2: പലപ്പോഴായിട്ടും മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ യാത്രാ പദ്ധതികൾ ഉദ്ദേശിച്ചതുപോലെ അങ്ങനെ നടക്കാറില്ലല്ലേ. മണിക്കൂറുകളോളം വൈകി ഓടുന്ന ഒരു ട്രെയിൻ കാത്തിരിക്കുന്നവർക്ക് ഒരുപക്ഷെ അറിയാനായേക്കും യാത്രകൾ എത്രത്തോളം അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളൊരു കാര്യം. എന്നാൽ ടിക്കറ്റ് എടുത്ത് ഏറെ നേരം കാത്തിരുന്നിട്ടും നമ്മുടെ ആ ഒരു ട്രെയിൻ വൈകുകയാണ് എങ്കിൽ യാത്രക്കാരന് ലഭിച്ചേക്കാവുന്ന ആനുകൂല്യത്തെപ്പറ്റി അധികം പേർക്കും അറിവില്ലായിരിക്കും. എന്തായാലും അത്തരത്തിൽ ഗുണകരമായിട്ടുള്ളൊരു ആനുകൂല്യമായിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. രാജധാനി ശതാബ്ദി പോലുള്ള പ്രീമിയം ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ തങ്ങളുടെ ട്രെയിൻ വൈകുകയാണ് എങ്കിൽ നഷ്ടപരിഹാരം എന്നോണം ഭക്ഷണം നൽകണം എന്നാണ് IRCTC കാറ്ററിംഗ് മാർഗനിർദ്ദേശങ്ങളിലുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടോ അതിലധികമോ മണിക്കൂർ നേരം ട്രെയിൻ ലേറ്റാവുകയാണ് എങ്കിലാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. വളരെ ഒരു 10-20 മിനിറ്റ് നേരത്തേക്കൊക്കെ ആണെങ്കിൽ കിട്ടത്തൊന്നുമില്ല. രണ്ടോ അതിലധികമോ മണിക്കൂർ നേരം ട്രെയിൻ ലേറ്റാവുകയാണെങ്കിൽ നമുക്ക് ഫുഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കേണ്ടി വരുന്ന സമയവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് ഇഷ്ടാനുസരണം ഇപ്പോൾ യാത്രക്കാരന് പ്രാതൽ വേണോ, ഉച്ചഭക്ഷണം വേണോ, ഡിന്നർ വേണോ, അല്ലെങ്കിൽ ടീം സ്നാക്സും വേണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലെയുള്ള പ്രീമിയം ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് രാജധാനി ശതാബ്ദി പോലുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചോളൂ. ട്രെയിൻ നല്ല രീതിയിൽ 2 മണിക്കൂർ അതിൽ കൂടുതലോ മണിക്കൂറുകൾ വൈകുകയാണ് എങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലാഗിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ RJ അനുഷ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാട്ടാർക്കൊപ്പം.
3: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
4: ോടനുബന്ധിച്ച് ആശ്രയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. ഒരു സീറ്റൊഴിവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. എം ജി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ചേരാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇങ്ങോട്ടേക്ക് ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം. 9961020755 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9961020755 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലബ്ബിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ കൊട്ടാരക്കര ഏരിയയിലൊക്കെ പുറത്ത് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയത്ത് കേൾക്കാൻ പറ്റിയ നല്ലൊരു പാട്ടിലേക്ക് പോയാലോ. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രോ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഫോജോ.
2: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുകൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ DCA, PGDCA, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, DDP എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും കോഴ്സുകളിൽ ചേരാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് നോട്ട് ചെയ്തോളൂ. ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. നമ്പർ ഇതാണ്, 9544 499 1 1 4 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9544 499 1 1 4 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
6: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 വരെ മാത്രം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ
2: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. മോർണിംഗ് മോജോയിൽ തന്നെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസുകളൊക്കെ അറിയിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474219090 0474219090 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909052669409 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. ആദ്യം തന്നെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്ക് നല്ലൊരു വിഷസാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അനു എന്ന പേരിൽ തുടങ്ങുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ലിസണേഴ്സിനും ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും നല്ലൊരു ദിവസമാണ് റാംജി വിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാംജിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയി മാറട്ടെ ഇന്നത്തെ ഫ്രൈഡേ എന്ന് ഞാനും തിരിച്ച് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അയനിക്കോട് നിന്നും സുലേഖയാണ്. ഓരോ മനുഷ്യരുടെയും യഥാർത്ഥ ശത്രുക്കൾ അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന കോപമാണ്. മുൻകോപം, അത്യാഗ്രഹം, വെറുപ്പ് ഇവയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഇവ നശിപ്പിക്കാനായാൽ അവനൊരു യഥാർത്ഥ മനുഷ്യനാകാൻ സാധിക്കും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള 3 സംഭവങ്ങളാണ് അത്യാഗ്രഹം, വെറുപ്പ്, മുൻകോപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഒഴിവാക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ഒരു യഥാർത്ഥ മനുഷ്യനാകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നല്ലൊരു മെസ്സേജ് അയച്ച സുലേഖയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് PV മുഹമ്മദിക്കയാണ്, ഫ്രം വടക്കേ വാവന്നൂർ. എല്ലാ കാലവും ഒരുപോലെയാവില്ല. അത് നല്ല കാലമായാലും കഷ്ടകാലമായാലും എല്ലാം നാം അതിജീവിക്കണം. ചിലതിനോട് പൊരുത്തപ്പെടണം, ചിലതിനെ അതിജീവിക്കണം, എങ്കിലേ ജയിക്കാനാവൂ. യാത്ര തുടരാം കരുത്തോടെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് ആയ ചേക്കും അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474219090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM 90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, എങ്ങനെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനൂഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് വിഷസ് അറിയിക്കാനുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474 2919090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീല ചേച്ചിയാണ്. ഹായ് അനുഷ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ സഹോദരി ഷീജയുടെ ബർത്ത്ഡേ ആണ്. അവൾക്കൊരു വിഷ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഷീല ചേച്ചി നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഷീല ചേച്ചിയുടെ അനിയത്തിയായിട്ടുള്ള ഷീജ ചേച്ചിക്ക്, ഷീജ ആൻറ്റിക്ക് നമ്മുടെ ആശ്രയ ഫാം 90 പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ബർത്ത്ഡേസ് ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം സന്തോഷത്തോടുകൂടി ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ഒപ്പം തന്നെ രണ്ടു പേർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അനുപമയാണ്. ഗുഡ് മോർണിംഗ്. ഓർമ്മകൾ പലതും സ്വപ്നങ്ങളാണ്, സ്വപ്നങ്ങൾ പലതും അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളിൽ ചിലത് പ്രതീക്ഷകളും, ആ പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച അനുപമയ്ക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആസിഫാണ്. ഗുഡ് മോർണിംഗ്. നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ ഇഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. നമ്മളെല്ലാവരും നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു വിഷമിച്ചിരിക്കാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത്. താല്പര്യപ്പെടുക എന്നുള്ളതല്ല, കൂടുതലും അങ്ങോട്ടേക്കാണ് പോകാൻ സാധ്യത. എന്നാൽ അതിനെക്കുറിച്ച് ഓർക്കാതെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേ ഇരിക്കുക, ചിലപ്പോൾ ഭാവിയിലൊക്കെ ഓരോ കാര്യങ്ങൾ നടന്നാലും അല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച ആസിഫിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള കോട്സുകളൊക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474 2919090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: Time check. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ എന്തായാലും 9 മണിയായിരിക്കാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം. അതുകൊണ്ട് തന്നെ മോർണിംഗ് മോജോയിൽ ഈ ഒരു വിഷിംഗ് സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് മാത്രമേ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുള്ളൂ. അപ്പൊ അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആസ്ഫ്രയ ആൻഡ് അനുഷ, എല്ലാവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആൻഡ് ഒരു കോട്ട് കൂടി ടീച്ചർ നമുക്ക് അയച്ചിട്ടുണ്ട്. ജീവിതമായാൽ ചിലത് കാണാതിരിക്കണം, ചിലത് കേൾക്കാതിരിക്കണം, ചില സ്ഥലങ്ങളിൽ മൗനം പാലിക്കണം. സ്നേഹപൂർവ്വം ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. ചിലത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച തങ്കമണി ടീച്ചറിലും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ഗീതചേശിയാണ്. ഗുഡ് മോർണിംഗ് അനുകുട്ടി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം. ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു, മോളെ കണ്ടില്ല, ലൈവിലാണെന്ന് പറഞ്ഞു. അതുപോലെ അനാമിക കുട്ടിക്കും സുഖമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമാണ്, സുഖമായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഗീതചേച്ചി നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആക്ച്വലി ഇന്നലെ ഒരു ചെറിയൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കാസറ്റ് കഫേയിലും അതുപോലെ തന്നെ APLലും. വിന്നർ ആയിട്ടുള്ളവർക്ക് ഒരു ചെറിയ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നമ്മൾ മെസ്സേജിലൂടെയും വോയിസിലൂടെയും മാത്രം കേട്ട് പരിചയമുള്ള ലിസണേഴ്സിനെയൊക്കെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിലൊരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഗീതചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക, തിരിച്ചുയരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. സുപ്രഭാതം, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തോമസ് ചേട്ടനാണ്. വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കാരണം ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയാലും നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം നമ്മുടെ ഉള്ളിൽ ആ ഒരു തിരിച്ചു വരണം എന്നുള്ള ആ ഒരു തീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിക്കവർ ആകാനും മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക അല്ലേ. നല്ലൊരു മെസ്സേജ് അയച്ച തോമസ് ചേട്ടനും ഒരു അടിപൊളി ഫ്രൈഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ലീചേശിയാണ്. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണല്ലേ. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും അതുപോലെ തന്നെ സമയവും ഉണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയമെങ്കിലും നമ്മൾ മാറ്റിവെക്കണം, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഏത് ബന്ധമാണെങ്കിലും അത് മനോഹരമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ചാൽ ലിലി ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അട്ടിപൊളി ഫ്രൈഡേ ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. എന്തായാലും ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ, അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
7: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ആസ്ട്രേലിയ

ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM 90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഭോജോ.
2: അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ കൊല്ലം കോയിക്കൽ ഗവൺമെന്റ് HSSലെ +2 വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക ഒഴിവിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഇന്റർവ്യൂ വരുന്നത് ഈ വരുന്ന ജൂലൈ 3 രാവിലെ 10:30 എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇരുമ്പനങ്ങാട് ഗവൺമെന്റ് LPSലെ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് ഇന്റർവ്യൂ ഈ വരുന്ന 29:11. കൊട്ടാരക്കര പഴയ തെരുവ് ഗവൺമെന്റ് UPSലെ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കും അതുപോലെ തന്നെ പാർട്ട് ടൈം ഹിന്ദി അധ്യാപക ഒഴിവിലേക്കുമുള്ള ഇന്റർവ്യൂ ഈ വരുന്ന 29 തന്നെ 11 നടക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9:23 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട് മോർണിംഗ് മൗജയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22-ൽ പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadans Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Cheta veetilekku saadhanangal vaangande
3: cheriyarchu vaangane Aljo special offers undallo
2: adene ella shini yar divasangalum special offers undu nammude Aljoil
3: Aljo vilakuruvinde vismayam
4: Aljo hypermarket Nellikundam Aljo supermarket Payangil and Ummanur
5: 40 varshathe vishwastha paramparayumayi new Padma textiles ladies wear kids wear men's wear wedding wears thodangi athyugran collections in one shekharam new Padma textiles opposite to KMK hospital
6: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മോർണിംഗ് മോജോ.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. നായേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷന്റെ വിദ്യാസഹായ നിധിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ പ്ലസ് ടു ഉപരി പരീക്ഷകളിൽ നേടിയിട്ടുള്ള മാർക്കുമാണ് അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ. അപ്പോൾ നിലവിലെ 30 വിദ്യാർത്ഥികൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വിവിധ പ്രൊഫഷണൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ പഠനം കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 2026-27 അധ്യയന വർഷത്തിൽ ഉപരി പഠനത്തിന് പ്രവേശനം നേടാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ 10ാം ക്ലാസ്, പ്ലസ് ടു, ബിരുദാനന്തര പഠനത്തിന് ഡിഗ്രി മാർക്ക് ലിസ്റ്റ്, പിന്നെ മാർക്ക് ലിസ്റ്റിൻ്റെ സ്കാൻ കോപ്പിയും പഠന താല്പര്യം വ്യക്തമാക്കുന്ന അപേക്ഷയും സ്വന്തം കൈപ്പടയിൽ എഴുതിയ സ്കാൻ കോപ്പിയും ഈ വരുന്ന ജൂലൈ 31 വൈകുന്നേരം 5 മണിക്ക് മുൻപ് അപ്ലൈ ചെയ്യണം, കൊടുക്കണം. അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 8304885913 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8304885913 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഇതിലേക്ക് അയച്ചാൽ മതി, അല്ലെങ്കിൽ നായേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷൻ @gmail.com എന്ന മെയിലിലോ അയക്കണമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളൊരു കാര്യം. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 36 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
5: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekharam. Lotus Road Private Bus Stand-ന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈനിറിയ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: മിനമിനും പോലും കണ്ണുകൾ, മിനമിനും പോലെ വെൺചന്ദ്രിക ചാർത്തിയ ചൊടികൾ, വെൺചന്ദ്രിക ചാർത്തിയ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയൊക്കെ ഈ കൊട്ടാരക്കര ഏരിയയിൽ നല്ല മഴയായിരുന്നു. മാത്രമല്ല തിങ്കളാഴ്ച അതായത് June 29 കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് ഡ്രൈ ഡേ ആയിരിക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. ബെവ്കോ ഔട്ട്ലെറ്റുകളും അതുപോലെ തന്നെ ബാറുകളും ഒന്നും ഇന്ന് തുറന്ന് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ എന്തായാലും വീക്കെൻഡിനോട് അടുക്കുകയാണ്. വൈകുന്നേരം രണ്ടെണ്ണം വീശാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് അങ്ങോട്ട് പോകണ്ട, കാരണം കുപ്പി കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9:52 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ രാവിലെ തന്നെ കേട്ടറിഞ്ഞു ഈ ഒരു പ്രോഗ്രാമിലൂടെ. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ആശ്രയ എഫ് 90 കാസറ്റ് കഫെ എന്ന പാട്ടുകൾ ചോദിച്ചു കൊടുക്കുന്ന പ്രോഗ്രാമും അതുപോലെ തന്നെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ APL എന്ന ഗെയിം ഷോയും ഉള്ള കാര്യമല്ലേ. അപ്പോൾ APL ശരിയായ ഉത്തരം അറിയിക്കുന്നതിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാസറ്റ് കഫേയിൽ പാട്ടുകൾ ചോദിച്ചു വിളിക്കുന്ന ഒരാളെ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത കുറച്ചധികം പേര് നമ്മുടെ ആശ്രയ FM 90 സമ്മാനം വാങ്ങാൻ വേണ്ടി ഇന്ന് എത്തിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ ഇന്ന് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത്. സോ എന്തായാലും ഒരുപാട് പേരുടെ വിശേഷങ്ങൾ ഇന്ന് റേഡിയോ വണ്ടിയിലൂടെ കേട്ടറിയാറുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
7: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മുടെ FM-ലെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുന്നത്. തൊട്ടടുത്തൊരു കൂട്ടുകാരി ഉണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: നിയ.
0: നിയ എവിടുന്നാ വരുന്നേ?
1: പിറവന്തൂർ
0: എന്ന് പറയുമ്പോ
1: പുനലൂരിനടുത്ത്.
0: പുനലൂരിനടുത്താണ്. ശരി ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാന്, അനിയൻ.
0: ഹാപ്പി ആയിട്ട് പോകുന്ന എല്ലാവരും?
1: ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, എത്രയാ പഠിക്കുന്നത്?
1: ഞാൻ ടെൻത്തിൽ പഠിക്കും.
0: ടെൻത്തിലാണ് പഠിക്കുന്നത്. ലൈഫിൽ ഒരു വലിയ കടമ്പ കടക്കാനുണ്ടല്ലേ SSLC അല്ലേ? എങ്ങനെയുണ്ട്, പേടിയുണ്ടോ?
1: ചെറുതായിട്ട്
0: SSLC ആയിട്ട് പേടിയുണ്ടല്ലേ?
1: ചെറുതായിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ പ്രതീക്ഷ? എത്ര A+ വേണമെന്ന് പറയുന്നത്?
1: ഫുൾ A+.
0: അതിലൊരു കളിയില്ല, കുറവല്ലേ?
1: ഇല്ല ഇല്ല.
0: അപ്പൊ നമ്മുടെ നീ എത്ര പ്രതീക്ഷിക്കുന്നത്?
1: അങ്ങനെ പറയാൻ പറ്റത്തില്ല,
0: എന്നാലും
1: എനിക്കൊരു മജിസ്ട്രേറ്റ് ആവണമെന്നാണ് ആഗ്രഹം.
0: ഓ അടിപൊളി. ശരി, അപ്പൊ എന്തായാലും മജിസ്ട്രേറ്റ് ആകണമെന്നാണ് ആഗ്രഹം. അപ്പം ശരി, അപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ലോ മേഖലയ്ക്ക് പോവാ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പം എന്തുകൊണ്ട് മജിസ്ട്രേറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാ?
1: അത് എന്റെ അമ്മ ഒരു ചെറിയൊരു അതിന്റെ ഒരു ഫീൽഡിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്പയർ കിട്ടി. അപ്പം അതിന്റെ ഒരു ആഗ്രഹം അങ്ങനെ ആവണോന്ന്.
0: ഓക്കെ, കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്? ശരി ശരി. അമ്മ എന്താണ് കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്ത് മകള് ആ ഒരു മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് മകൾക്ക്. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് ഒക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. സോ അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ ഭാവിയിൽ ഒരു നല്ല മജിസ്ട്രേറ്റ് ഒക്കെ ആവാൻ സാധിക്കട്ടെ.
1: താങ്ക് യു.
0: ശരി, അപ്പോഴേ ഇപ്പം APL-ലാണോ കാസറ്റ് കഫേ വിന്നർ ആണോ?
1: ഓക്കെ,
0: APL-ന്റെ വിന്നർ ആണല്ലേ. ശരി, അപ്പം GK ഒക്കെ താല്പര്യമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ ചോദിക്കത്തില്ല. ശരി ശരി. അപ്പൊ എന്തായാലും ഇനി ഇതുപോലെ മത്സരങ്ങളിൽ പങ്കെടുക്കുക. ഇനി ഒരുപാട് സമ്മാനങ്ങൾ കാത്തിരിപ്പുണ്ട്. ഇതിനേക്കാൾ വലിയ സമ്മാനങ്ങളുണ്ട്, അതൊക്കെ നേടിയെടുക്കുക കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെട്ടതിലും. അപ്പൊ ഇനി ഇതുപോലെ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയെടുക്കും. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ ഇങ്ങനെ റേഡിയോ വണ്ടിയിലൂടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് പിറവന്തൂർ സ്വദേശിയായ നീക്കുട്ടിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ പരിചയപ്പെടണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റോബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നമ്മുടെ എഫ് എമ്മിൽ സമ്മാനം വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കാസറ്റ് കഫയുടെ വിന്നറായ നമ്മുടെ ചേച്ചി അടുത്തന്നെ ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: ജയലേഖ.
0: ജയലേഖ ചേച്ചി വീട്ടടുത്ത് തന്നെയാണോ?
1: നെടുവത്തൂർ, കൊട്ടാരക്കര നെടുവത്തൂര്.
0: നെടുവത്തൂരാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ അമ്മ, രണ്ട് മക്കൾ.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകൻ ബിടെക് പഠിക്കുന്നു, ഇളയാള് മൂന്നാം ക്ലാസ്സിൽ.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? ആമ്പിള്ളേരെക്കാൾ കൂടുതൽ പെൺപിള്ളേരാണ്.
1: 11 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ടുപേരെ ഭയങ്കര പാടാ.
0: അത്രയും വയസ്സ് മൂത്ത ചേട്ടൻ ആവുമ്പോഴത്തേക്ക് അനിയൻ പറഞ്ഞ കേൾക്കില്ലേ?
1: കേൾക്കത്തില്ല.
0: ഓക്കെ ശരി. അപ്പൊ മക്കളോടുള്ള യുദ്ധമാണ് വീടില്ലേ? ശരി. അപ്പോഴേ കാസറ്റ് കഫേ വിന്നറാണല്ലേ?
1: അതെ.
0: അപ്പൊ പാട്ടുകൾ കേൾക്കാറുണ്ട്?
1: ഇഷ്ടംപോലെ.
0: ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. രണ്ടുപേരും പാട്ട് പാടുവോ?
1: അയ്യോ ഇല്ല,
0: പാട്ട് പാടത്തില്ല. മറ്റേ കേൾക്കാൻ ആസ്വദിക്കാൻ ഇഷ്ടം. ശരി ശരി. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് ഇതുപോലെ മത്സരിക്കാനുള്ള. അപ്പൊ ഇതിലൊക്കെ പങ്കെടുക്കുക, സമ്മാനങ്ങൾ നേടിയെടുക്കുക
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് കേട്ടോ.
1: താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് നെരുവത്തൂർ സ്വദേശിയായ ജയലേഖ ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് വിന്നേഴ്സ് നമ്മുടെ എഫ് എമ്മിൽ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ പരിചയപ്പെടണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Sarvam.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിലെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ നമ്മൾ ശനിയാഴ്ച അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പൊ അനൗൺസ് ചെയ്ത രീതിയിൽ ഒരുപാട് വിന്നേഴ്സ് നമ്മുടെ FM ൽ സമ്മാനം വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
2: സഹദേവൻ.
1: സഹദേവൻ ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
2: അല്ല, എളമണ്ണൂർ.
1: എളമണ്ണൂർ. എളമണ്ണൂർ എവിടെയാ?
2: എളമണ്ണൂർ അടൂരിനപ്പുറം.
1: അടൂരിനപ്പുറമാണ്. ശരി, എനിക്ക് അറിയത്തില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല.
2: ഓക്കെ,
1: ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട് കേട്ടോ എന്റെ കൂടെ കരുന്നകപ്പള്ളി.
2: ഓഹോ, വേദപ്പള്ളിക്കാരൊക്കെ എളമണ്ണൂർ അറിയണമല്ലോ.
1: അറിയണം അല്ലേ? ശരി ശരി. ഓക്കെ, അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഇപ്പം ഞാൻ തന്നെ തനിച്ചാണ്. രണ്ട് ആൺകുട്ടികളുണ്ട്.
1: ആൺകുട്ടികളോ?
2: അവർ രണ്ടും, ഒരാള് കാനഡയിലും ഒരാള് ബാംഗ്ലൂരിലും.
1: ഓക്കെ ശരി. മക്കളൊക്കെ വലിയ മക്കളാണല്ലോ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9 നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സ് നമ്മുടെ എഫ് എമ്മിൽ എത്തിയിട്ടുണ്ട്. അവരെങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പരിചയപ്പെട്ടത് നമ്മുടെ സഹദേവൻ ചേട്ടനാണ്. ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ ചേട്ടാ, ചേട്ടാ പറഞ്ഞ ഓട്ടോ ജീവിതമാണ് ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഓട്ടോ എന്ന് പറയുമ്പോൾ ദിവസവും ഒരുപാട് പുതിയ പുതിയ മനുഷ്യരെയും പുതിയ മുഖങ്ങളെയും പുതിയ ആൾക്കാരുമായിട്ട് നമുക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ അല്ലേ?
1: നല്ല അനുഭവം തന്നെയാണ്.
0: അപ്പൊ എത്ര വർഷത്തെ ഓട്ടോ പരിചയമുണ്ട് ഇപ്പൊ?
1: 25 വർഷം.
0: ഓട്ടോ ഫീൽഡ് ഇറങ്ങിയിട്ട് 25
1: വർഷമായി? 26 വർഷമായി.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്നാലും ഓട്ടോ ഫീൽഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഇപ്പൊ ഈ ഡീസലിന്റെ വില വർദ്ധന കുറച്ച് കഷ്ടമല്ലേ?
1: നമുക്ക് ഡീസൽ വാദമല്ല, ഇലക്ട്രിക്.
0: ഓ അടിപൊളി, ഇലക്ട്രിക് വെഹിക്കിൾ ആണല്ലേ?
1: 4 വർഷം എടുത്തിട്ട്.
0: അന്ന് എടുത്തത് ഇപ്പൊ ഗുണമായെന്ന് കരുതുന്നുണ്ടോ?
1: പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനാ ഇലക്ട്രിക് വണ്ടി ആദ്യമായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. 4 വർഷം കൊണ്ട് ഓടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
0: കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ എന്താണ് നേച്ചറിന് ഫ്രണ്ട്ലി ആയതും ഈ ഇലക്ട്രിക് വെഹിക്കിൾ തന്നെയാണല്ലേ? ശരി ശരി. ഓക്കെ, അപ്പൊ എന്നാലും ചേട്ടാ സന്തോഷം എന്ന് പരിചയപ്പെടുത്തില്ല. അപ്പൊ ഇതിന്റെ വിന്നറാണ് കാസറ്റ് കഫേടാണോ APL ആണോ? APL വിന്നറാണ്. അപ്പം ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് ഏറ്റവും ഇഷ്ടം? ഈ GK ആണോ അതോ അല്ലാതെ എന്തെങ്കിലും സിനിമ ഫീൽഡോ?
1: ഏത് ചോദ്യം ഇഷ്ടം? പക്ഷെ ഉത്തരം അറിയാവുന്നതിന് മാത്രം ഉത്തരം തരും, അത്രേ ഉള്ളൂ.
0: നമ്മുടെ ഏത് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയല്ലോ.
1: അങ്ങനെയല്ല, അറിയാവുന്ന ഉത്തരം പറയത്തുള്ളൂ,
0: അറിയാവുന്ന ഉത്തരം പറയത്തുള്ളൂ. ഓക്കെ ശരി. അപ്പൊ എന്നാലും പരിചയപ്പെടുന്ന സന്തോഷം. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് FM റെഡിയാക്കുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് സമ്മാനം നേടാൻ ശ്രമിക്കാട്ടോ.
1: ഓക്കെ, താങ്ക് യു, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതീപ്പ് പരിചയപ്പെട്ടത് ഇളമണ്ണൂർ സ്വദേശിയായ സഹദേവൻ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ ആസ്ട്രയ പ്രീമിയർ ലീഗിലെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ നമ്മൾ ശനിയാഴ്ച അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പൊ അനൗൺസ് ചെയ്ത രീതിയിൽ ഒരുപാട് വിന്നേഴ്സ് നമ്മുടെ FM ൽ സമ്മാനം വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് ഒരു അമ്മയും ഒരു മകളൊക്കെ ഉണ്ട്. അമ്മയുടെ പേരെന്താണ്? ശരി, എവിടെയോ? ആൻസി. എവിടെ? വീട് എവിടെയോ?
1: മുളവന.
0: കൊല്ലം മുളവനാണ്. അപ്പോഴേ മകൾ എത്ര പഠിക്കുന്നത്?
1: ഇപ്പോ 11th.
0: പ്ലസ് വണ്ണിലോട്ടായി അല്ലേ? ഏത് സ്ട്രീമാ?
1: ബയോ സയൻസ്
0: ആണ്. ഓക്കെ, എങ്ങനെ പോകുന്നു? പഠിത്തം
1: തുടങ്ങുന്നേ ഉള്ളൂ.
0: ശരി, അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: വീട്ടുകാരെ ഇങ്ങനെ അടക്കി ഭരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ? അത്രയ്ക്കൊന്നും ഇല്ല. ഓക്കെ, അപ്പം ഏതിന്റെ വിന്നേഴ്സാണ്?
1: എ പി എല്ലിന്റെ
0: വിന്നേഴ്സാണ്. അപ്പൊ സ്ഥിരം അമ്മയും മക്കളൊക്കെ തമ്മിലൊരു മത്സരമാണോ ആൻസർ പറയാൻ വേണ്ടി?
1: ആ, ഇവരുടെ പപ്പയായിരുന്നു ആദ്യം. പപ്പ ഇവിടെ ഉണ്ടായിപ്പം ബാംഗ്ലൂരിൽ പോയിരിക്കുക. പപ്പയുടെ ഒരു സമ്മാനം വരണത്.
0: ഓക്കെ, അച്ഛന്റെ അമ്മയുടെ സമ്മാനമാണ് വാങ്ങാൻ വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോഴേ ഏത് ടൈപ്പാണ്? ഈ ഒരു ജി കെ ചോദിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം, അല്ലാതെ എന്തെങ്കിലും സിനിമ റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ
1: ചോദിക്കുന്നത്?
0: ജി കെ ആണ് ഇഷ്ടം. അറിവുകൾ നേടാൻ ആഗ്രഹം അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ റേഡിയോ ഒരുക്കുന്നുണ്ട്. ഇതൊരു ചെറിയ സമ്മാനമാണ്, ഇതിനപ്പുറം വലിയ വലിയ സമ്മാനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നേടിയെടുക്കാൻ കാത്തിരിക്കുക കേട്ടോ. ഓക്കെ, പരിചയപ്പെടുന്ന സന്തോഷം രണ്ടുപേരെ. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ പരിചയപ്പെടുന്നത് മുളവന സ്വദേശികളായ ആൻസിയെയും നേരിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T with me RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഹലോ, നമസ്കാരം, ഇതാരാണ്?
5: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
4: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
5: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
4: 1000 പറ മുത്തുണ്ടേ.
6: അനക്കെടുപ്പത് പൊന്നുണ്ട്, 1000 പറ മുത്തുണ്ട്.
7: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
8: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ കാസറ്റ് കഫേയുടെയും ഏപ്പിലിന്റെയും വിന്നേഴ്സിനെയാണ് ഇന്ന് റേഡിയോ വണ്ണിലൂടെ പരിചയപ്പെടുന്നത്. ആക്ച്വലി കുറച്ചധികം നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. അവരൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ആശ്രയ എഫ് എം 90 അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. ഇവരെല്ലാം കുടുംബസമേതം പ്രോഗ്രാം കേൾക്കുകയും കുടുംബത്തോടൊപ്പം ഇരുന്ന് ഗെയിം ഷോയിൽ പങ്കെടുക്കുകയും ഒഴിവ് സമയങ്ങളിൽ അവരുടെ ആശ്വാസമായിട്ട് ആശ്രയ എഫ് എം 90 മാറിയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. അപ്പൊ ഏതായാലും ഇനിയും പ്രോഗ്രാംസ് എല്ലാം കേൾക്കുക, അതുപോലെ തന്നെ ആശ്രയ പ്രീമിയർ ലീഗിലും കാസറ്റ് കഫേയിലും പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് റേഡിയോ വണ്ടിക്ക് ഇവിടുന്ന് വണ്ടി തിരിക്കാൻ സമയമായിട്ടുണ്ട്. സോ റേഡിയോയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് ഇനി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
3: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫെയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി 2 മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906 9526690409090. ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. മലയാളികളുടെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. 6 വയസ്സിൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് അദ്ദേഹം വെള്ളിത്തിരയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള വേഷം ചെയ്തത് അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. വില്ലൻ വേഷങ്ങളായിരുന്നു ആദ്യ കാലങ്ങളിൽ കൂടുതലും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മനു അങ്കിൾ, ഒരു വടക്കൻ വീരഗാഥ, മണിച്ചിത്ര താഴ്, കളിയാട്ടം തുടങ്ങിയ സിനിമകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തത് അദ്ദേഹം മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിലിറങ്ങിയ തലസ്ഥാനം എന്ന സിനിമയിൽ പ്രേക്ഷകർ കണ്ടത് മറ്റൊരു സുരേഷ് ഗോപിയെ തന്നെയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ സൂപ്പർ സ്റ്റാർ തലത്തിലേക്ക് ഉയരുകയും ചെയ്തു. ഇപ്പോൾ ജനസേവകൻ എന്ന നിലയിലെ രാഷ്ട്രീയ ഗോതയിൽ പയറ്റ് തെളിയാണ് റീലിൽ നിന്നും റിയൽ ലൈഫിൽ എത്തിയിട്ടുള്ള സുരേഷ് ഗോപി എന്ന നായകൻ. നമുക്ക് എന്തായാലും സുരേഷ് ഗോപിയുടെ ഡ്രീംസ് എന്ന മൂവിയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
8: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
7: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
9: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
10: Below 999.
11: Jolly Silks, Kollam, Thiruvalla, Kottayam, Angamali.

യെസ്, അങ്ങനെ പ്രണയ വർണ്ണങ്ങൾ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാൻ കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ,

0: കഴിക്കാറില്ലേ പൊതുവെ? പൊതുവെ ഇല്ല. ഉച്ചക്കാണോ കഴിപ്പ്?
1: രണ്ടു നേരത്തെ കഴിപ്പേ ഉള്ളൂ, ഉച്ചയ്ക്കും രാത്രിയിലും.
0: അപ്പൊ ഉച്ചക്ക് കാര്യമായിട്ട് കഴിക്കുമെന്ന് തോന്നല്ലോ. അപ്പൊ ഉച്ചക്ക് രാവിലത്തേനുള്ള ആ ഒരു വിഷമൊക്കെ മാറ്റി ഉച്ചക്ക് വയറ് നിറച്ച് ഗംഭീരമായിട്ട് കഴിക്കുമല്ലേ? കഴിക്കും. അപ്പൊ പിന്നെ വിശക്കത്തും ഇല്ല. ഓക്കെ, ഇനി ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
1: അവിടെ അമ്മയ്ക്കൊക്കെ സുഖമാണോ? അച്ഛനും അമ്മയ്ക്കും സുഖം.
0: എല്ലാവരും സഹോദരങ്ങളില്ല, ഒറ്റ മോളാണ്. അതുകൊണ്ട് ആണും പെണ്ണുമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതെ അതെ, വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കാനു കേട്ടോ. ഓക്കെ, ഇനി ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
1: അവിടെ ഉള്ളവർക്കൊക്കെ സുഖമാണോ?
0: ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കാണ്. ഇതാണ്
1: സുൽത്താനയും പിന്നെ എല്ലാവരും തിരക്കിയെന്ന് പറഞ്ഞു.
0: എല്ലാരോടും തിരക്കിയെന്ന് പറഞ്ഞേക്കാം.
1: ആ കൊച്ചു ചെറുക്കനെയും തിരക്കിയെന്ന് പറഞ്ഞു. പാട്ടിന്റെ സ്ഥലത്ത്
0: കൊച്ചു ചെറുക്കനാണോ? അതൊരു മുതുക്കനാ, കൊച്ചു ചെറുക്കനാണെന്നൊക്കെ. ഓക്കെ, അതെ, എന്റെ അടുത്ത് തൊട്ടടുത്ത് ഇരിപ്പുണ്ട്,
1: കേട്ടോണ്ടിരിക്കുകയൊക്കെ.
0: എല്ലാവർക്കും സുഖമായിട്ടിരിക്കാനു കേട്ടോ. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, അജയമണി ചേട്ടാ, ഏത് പാട്ടാ വേണ്ടേ? മരിക്കുന്നില്ല ഞാൻ. ആ സിനിമയ്ക്കകത്ത് ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ. എന്തോ
1: മോനും പേരക്കുട്ടിയൊക്കെ ഒക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി,
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജി വേണുഗോപാൽ പാടി മനോഹരമാക്കിയിട്ടുള്ള ചന്ദന മണിവാതിൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മൾ പ്രത്യേകം കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക ചേച്ചി, ഞാൻ വൈഷ്ണയാണ്. എനിക്ക് നീയാം തണലിന് താഴെ എന്ന സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വൈഷ്ണക്കുട്ടി ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വൈഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് ട്ടോ. കോക്ടെയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിജയ് യേശുദാസും തുളസിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. രതീഷ് വേഗയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് വൈഷ്ണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0491909074 2919909090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം കോക്ടെയിൽ എന്ന മൂവിയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vilakkuravum gunamenmayum njangal nalkunna urappu.
4: Ella veetavashyangalkkum Aljo oppumundu.
5: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
6: Yasit Coffee. Ivide ishtam pole vaattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 32 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0417490 0474219909 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ ആൻഡ് അനാമിക, ഞാൻ പനവേലെ കണ്ണങ്ങോട് നിന്നും രാജി. എന്റെ കൊച്ചുമകളായിട്ടുള്ള ആദിദേവിനും ആദിഷനും ആമികയ്ക്കും വീട്ടിലെ എല്ലാവർക്കും വേണ്ടി, പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും രാജ ചേച്ചിയുടെ കൊച്ചുമകളായിട്ടുള്ള ആദിദേവിനും ആദിഷനും അതുപോലെ തന്നെ ആമികയ്ക്കും വേണ്ടിയിട്ട് മണിച്ചേട്ടൻ്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്, നമുക്ക് നോക്കാം. ഹലോ,
6: ഞാൻ വിചാരിച്ചു വിട്ടുപോയിന്ന്.
5: ഹലോ.
6: ആ, ഞാൻ തന്നെ.
5: അയ്യോ, വിട്ടുപോയില്ല. രാംജി ചേട്ടനല്ലേ?
6: അതെ.
5: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നു. കുറച്ചു നാളായല്ലോ സംസാരിച്ചിട്ട്.
6: ഞാനേ
5: എന്തോ
6: അനുമോളുടെ
5: അടുത്തായിരുന്നു. അനുമോള് സുഖായിട്ടിരിക്കുന്നോ? അനുമോളോട് അന്വേഷണം പറയണം കേട്ടോ.
6: അന്ന് ഞാൻ പറഞ്ഞു അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറെ ദിവസം വിളിച്ചു, പക്ഷെ
5: കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കേ, അനുമോളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഒരു ദിവസം അനുമോളുടെ കയ്യിൽ ഫോണൊന്ന് കൊടുക്കണം കേട്ടോ.
6: തീർച്ചയായിട്ടും.
5: ഓക്കേ, ഫുഡൊക്കെ കഴിച്ചോ?
6: ഇപ്പോഴോ?
5: ആ, ഉച്ചക്കത്തെ കഴിക്കാറായില്ലല്ലേ.
6: എവിടെ
5: സമയായില്ല. ഓക്കേ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
6: ഞാൻ സത്യത്തിൽ ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന പാട്ട് ഈ ചന്ദനമണിയാണ്.
5: ഓക്കേ, അത് ചോദിച്ചു. അജയമണി ചേട്ടൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ആ പാട്ട്.
6: അത് ഏഴാം തീയതി എന്റെ സുഹൃത്താണ്.
5: ഓക്കേ, ആ
6: പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
5: ഓക്കേ,
6: ഏഴാം തീയതി എന്റെ സുഹൃത്താണ്.
5: ഓക്കേ, ആ
6: അങ്ങനെ ആ ഒരു പാട്ട് സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്.
5: ഓക്കേ, ആ ഓക്കേ. പിന്നെ ഇത് പാട്ട കേൾക്കണ്ടേ?
6: ഞാൻ പറഞ്ഞേ അല്ല മോള്, തുടരെ മൂവിയിലെ ചെമ്പഴുക്ക
5: കൺമണിപ്പൂവ് എന്ന പാട്ടല്ലേ?
6: എനിക്ക് കൺമണിപ്പൂവിലോട്ട് പോകണം എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആ കുഞ്ഞുങ്ങൾ പാടുന്ന അതാണ്, എനിക്കും എന്റെ കുട്ടിക്കും അതാണ് ഇഷ്ടം.
5: പേഴ്സണലി ആ ഒരു പോർഷൻ ആണ് കേൾക്കാനായിട്ട് കുറച്ചുകൂടി ഇഷ്ടം അല്ലേ? ഓക്കേ, അപ്പൊ ആർക്കാണ് ഡെഡിക്കേഷൻ? അനുമോൾക്കാണോ? ഓക്കേ, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് രാംജു ചേട്ടനാണ്. രാംജു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് തുടരുമെന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാർ പാടി മനോഹരമാക്കിയിട്ടുള്ള കൺമണിപ്പൂവേ എന്ന പാട്ടാണ്. ജേക്സ് ബിജോയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ലാലേട്ടനും ശോഭനയും 15 വർഷത്തിന് ശേഷം ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പം എന്തായാലും ഈ ഒരു പാട്ട് രാംജു ചേട്ടൻ്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും പിന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം എന്തായാലും ബെൻ ജോൺസൺ എന്ന സിനിമയിൽ നമ്മുടെ മണിച്ചേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ കേൾക്കാം ബെൻ ജോൺസൺ എന്ന സിനിമയിലെ ആ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കാസറ്റ് കഫേലും.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Ashraya FM 90, ini Akashavani Vartakal.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന രണ്ടാമത് പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഒന്നാം FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
3: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി എം ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും രണ്ട് ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് ഒന്നാം സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
4: चावल के उत्पादन पर हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है. गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है. हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെരുസ്വേനയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽ സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദനാമ്പൾ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മൂവി ഉടുത്ത പഞ്ചാബിലെ ദാദാ ദസേ സോങ് വെച്ചു തരുമോ അനാമിക ചേച്ചി. ഐ ആം ഡെഡിക്കേറ്റഡ് ടു മൈ ഓൾ ദ ലിസണേഴ്സ്. ഐ ആം തമ്പുരു ഫ്രം പുത്തൻബലം. പ്ലീസ് വെക്കണേ സോങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തമ്പുരു കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തമ്പുരു ചോദിച്ചിരിക്കുന്ന പാട്ട് കനിക്ക കപൂറും ബാബു ഹാബിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അമിത് ത്രിവേദിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ തമ്പുരു കുട്ടിക്ക് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിന് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ വാട്സപ്പിൽ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ, ഹായ് അനാമിക, സുഖമാണോ? ഞാൻ അർച്ചന. അർച്ചന ചേച്ചി സുഖമായിട്ടിരിക്കാനോ കേട്ടോ. എനിക്ക് മഴ എന്ന ചിത്രത്തിലെ വാർമുകിലെ വാനിൽ നീ വന്നു നിന്നാൽ എന്ന പാട്ട് വെച്ചു തരണം. അതെന്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മഴ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടാണ്. യൂസഫ് അലി കേച്ചേരിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. രവീന്ദ്രൻ മാസ്റ്ററാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് അർച്ചന ചേച്ചിയുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
6: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം July 10 വരെ മാത്രം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, അങ്ങനെ മഴ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ എഫ് എം, ഞാൻ പെരിങ്കുളത്ത് നിന്നും രമ്യ അനിൽകുമാർ. എനിക്ക് പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രമ്യ ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രമ്യ ചേച്ചിക്ക് ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസ

ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 291 9090 0474 249 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: യാസിത് കഫി,
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 29 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0471909090474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
7: ഞാൻ
6: സച്ചിൻ. സച്ചിൻ, എവിടെ നിന്നാ വിളിക്കുന്നേ? ആരൊക്കെ ഉണ്ട് വീട്ടില്?
7: അച്ഛനും അമ്മയും.
6: എല്ലാരും സുഖമായിട്ടിരിക്കാണ്. സച്ചിൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
7: 7ാം ക്ലാസ്.
6: 7ാം ക്ലാസ് ആണ്. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നോ? അടിപൊളിയായിട്ട് പോകുന്നു. ഫ്രണ്ട്സ് ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
7: എനിക്കിന്ന് കേക്കേണ്ട മെയ് മാസം മനസ്സിനുള്ളിൽ നിന്ന പാട്ട്.
6: ഓക്കെ, ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണോ ഇത്? ഡെഡിക്കേഷൻ ഉണ്ടോ?
7: ഉണ്ട്.
6: ആർക്കാണ്? എനിക്ക് വേണ്ടിട്ടാണോ? അയ്യോ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു പാട്ട് കേൾപ്പിച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് സച്ചിൻ ആണ്. സച്ചിൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നാട്ടുരാജാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ് മെയ് മാസം എന്ന പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. MJ ചന്ദ്രനാണ് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സച്ചിൻ വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് സച്ചിന് വേണ്ടിയിട്ട് കൂടി നമ്മൾ കാസർഗോഡ് യിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ FM, ഞാൻ ധ്യാൻ. ഐ വാണ്ട് മാരിക്കോടിനുള്ളിൽ സോങ് ഫ്രം കാലാപാനി, ഡെഡിക്കേറ്റഡ് ദസ് ടു ഓൾ ലിസണേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ധ്യാൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ധ്യാൻ ചോദിച്ചിരിക്കുന്ന പാട്ട് കാലാപാനി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളൊരു പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് ധ്യാനിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിന് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: Mere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Ashraya FM 90, Nadinoppam, Nattarkoppam. ോടനുബന്ധിച്ച് ആശ്രയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാസിൻ കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നമുക്ക് 2 മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള ടൈമേ ഇനിയുള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് യഥുവാണ് കേട്ടോ. ഹലോ, ഞാൻ യഥു. എനിക്ക് ആട് 3 സുൽത്താൻ സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് യഥു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും യഥുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അനില രാജീവ് പടി ഗംഭീരമാക്കിയിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. മനു മഞ്ജിത്താണ് ഈ പാട്ടിന് വേണ്ടിയുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഷാൻ റഹ്മാനാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക കുട്ടി, ഞാൻ ചിന്നു. ഇന്നെനിക്ക് കാന്താര 2 മദന മനമോഹിനി വെച്ചു തരുമോ? ഇതിന്റെ മകൾ മിന്നുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചിന്നു ചേച്ചിയുടെ മകളായിട്ടുള്ള മിന്നുവിന് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഹരിശങ്കറും ഹർഷിക ദേവാനന്ദും ചേർന്ന് പാടിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. ഇതിന്റെ പല വേർഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും മലയാളം കേൾക്കാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. എന്തായാലും ഈ ഒരു പാട്ട് ചിന്നു ചേച്ചിയുടെ മകളായിട്ടുള്ള മിന്നുവിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
3: You are listening to Ashraya FM 90. Naadinoppam, naattaarkoppam.
4: Yasit Coffee. Ivide ishtam pole vaattu.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആസ്ഫ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കറിലൂടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ്. ഇന്നത്തെ കാലത്ത് പത്രങ്ങളിലോ അല്ലെങ്കിൽ വാർത്തകളിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ബ്ലോക്ക് ചെയിൻ. ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളിലൂടെയാണ് ആക്ച്വലി ഈ ഒരു വാക്ക് പലർക്കും പരിചിതമായിട്ട് മാറിയിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ? ഇതൊരു കോയിൻ ആണോ അതോ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആണോ? പലർക്കും ഇതൊരു ചോദ്യചിഹ്നമാണ് കേട്ടോ. അപ്പോ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേട്ടറിയാൻ പോകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറ്റിയിട്ടാണ്. ഇനി എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ കണക്ക് പുസ്തകമാണ് കേട്ടോ. ഒരു ഡിജിറ്റൽ ലെഡ്ജർ എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോഴോ അല്ലെങ്കിൽ പിൻവലിക്കുമ്പോഴോ ബാങ്ക് അതൊരു പുസ്തക രൂപത്തിലോ കമ്പ്യൂട്ടറിലോ രേഖപ്പെടുത്തി വെക്കാറുണ്ടല്ലേ. അതുപോലെ കമ്പ്യൂട്ടറുകളുടെ ഒരു വലിയ ശൃംഖലയില് നെറ്റ്വർക്കില് വിവരങ്ങളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പുത്തൻ സാങ്കേതിക വിദ്യയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടറിയാൻ പോകുന്നത്. അപ്പൊ ആരും എവിടെയും പോകരുത്. Keep on listening to Asfae from 90 Nadinoppam Nattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കമ്പ്യൂട്ടറുകളുടെ ഒരു വലിയ നെറ്റ്വർക്കിൽ വിവരങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പുതുപുത്തൻ സാങ്കേതിക വിദ്യയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. സാധാരണ ബാങ്കുകളിൽ വിവരങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ബാങ്കിൻ്റെ സെർവറിലാണ്. എന്നാൽ ബ്ലോക്ക് ചെയിനിൽ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളിലാണ് ഈ വിവരങ്ങൾ ഒരേ സമയം സൂക്ഷിക്കപ്പെടുന്നത്. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഇതിനെ ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം, ഇതിൽ വിവരങ്ങൾ അഥവാ ഡാറ്റ ശേഖരിച്ചു വെക്കുന്നത് ചെറിയ പെട്ടികൾ അഥവാ ബ്ലോക്കുകളായിട്ടാണ്, ബ്ലോക്സ് ആയിട്ടാണ്. അപ്പോൾ ഒരു ബ്ലോക്കിൽ വിവരങ്ങൾ നിറഞ്ഞു കഴിയുകയാണെങ്കിൽ അതിനെ പൂട്ടി അടുത്ത ബ്ലോക്കുമായിട്ട് ബന്ധിപ്പിക്കും. അങ്ങനെ ബ്ലോക്കുകളുടെ ഒരു വലിയ ചങ്ങല അല്ലെങ്കിൽ ഒരു ചെയിൻ അവിടെ രൂപപ്പെടുകയാണ്. ഈ ചങ്ങല പൊട്ടിക്കാനോ അല്ലെങ്കിൽ അതിലെ ഡീറ്റെയിൽസ് രഹസ്യമായിട്ട് തിരുത്താനോ ലോകത്തൊരാൾക്കും സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഈ ഒരു സാങ്കേതിക വിദ്യയെ എത്രത്തോളം ജനപ്രിയമാക്കുന്നത് അതിന്റെ മൂന്ന് പ്രധാന ഗുണങ്ങളാണ്. ഒന്നാമത്തേത് സുരക്ഷയാണ് കേട്ടോ. വിവരങ്ങളെല്ലാം അതീവ സുരക്ഷിതമായിട്ട് രഹസ്യ കോഡുകൾ അതായത് ക്രിപ്റ്റോഗ്രഫി ഉപയോഗിച്ചിട്ടാണ് ഇതിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാക്കർമാർക്ക് ഇതിൽ നുഴഞ്ഞു കയറാനൊന്നും സാധിക്കത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ആർക്കും തിരുത്താനായിട്ട് സാധിക്കുന്ന ഒന്നല്ല ബ്ലോക്ക് ചെയിൻ. ഒരിക്കൽ ഒരു വിവരം നമ്മൾ ബ്ലോക്ക് ചെയിനിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, ആ ബ്ലോക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മായ്ച്ചു കളയാനോ അല്ലെങ്കിൽ തിരുത്താനോ ആർക്കും തന്നെ സാധിക്കില്ല. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്, ഇതിനൊരു രാജാവില്ല എന്നുള്ളതാണ്. അതായത് ബാങ്കുകൾക്കോ സർക്കാരിനോ ഒക്കെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും ഇതിന് ഇടപാടുകൾ സുതാര്യമായിട്ട് കാണാനും സാധിക്കും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറ്റി കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: You are listening to Ashraya FM 90, Nadinuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

അരവിന്ദേ ആഘോഷം. പലരും വിചാരിക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്നത് ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്നുള്ളതുണ്ട്. എന്നാൽ അങ്ങനല്ല കേട്ടോ. ഭാവിയിൽ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും ഇത് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ആശുപത്രികളിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഭൂമി രജിസ്ട്രേഷൻ കൂടുതൽ സുതാര്യമാക്കാനായിട്ട്, അതുമല്ല എങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ്സൊക്കെ തടയാനായിട്ട്. എന്തിന്? നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് സംവിധാനം വരെ സുരക്ഷിതമായിട്ട് നടത്താൻ ഭാവിയിൽ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞേക്കും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, വിവരങ്ങൾ ഏറ്റവും സുരക്ഷിതമായിട്ടും ആർക്കും തിരുത്താൻ കഴിയാത്ത രീതിയിലും സൂക്ഷിക്കുന്ന ഒരു നാളെയുടെ സാങ്കേതിക വിദ്യയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർനെറ്റ് എങ്ങനെയാണ് ലോകത്തെ മാറ്റിമറിച്ചത്, അതുപോലെ ഒരു വലിയ മാറ്റത്തിന് ബ്ലോക്ക് ചെയിനും കാരണമാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കപ്പെടാം. നമ്മളെ ബ്ലോക്ക് ചെയിനെ പറ്റി പറയുമ്പോൾ ഉറപ്പായിട്ടും എടുത്തു പറയേണ്ടത് ലോകമെമ്പാടും വലിയൊരു ചർച്ചാ വിഷയമായ മറ്റൊരു കാര്യത്തെ കുറിച്ചാണ്, ക്രിപ്റ്റോ കറൻസി. ബിറ്റ്കോയിൻ എന്ന ഈ ഒരു പേര് പത്രങ്ങളിലും വാർത്തകളിലുമായിട്ട് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലെ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ക്രിപ്റ്റോ കറൻസി? ഇത് ഒരു സ്വർണ്ണ നാണയമാണോ, അതോ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട് പോലെയുള്ള ഒന്നാണോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ രൂപയോ ഡോളറോ പോലെയുള്ള ഒരു പണമാണ് ക്രിപ്റ്റോ കറൻസി. എന്നാൽ ഒരു വലിയ വ്യത്യാസമുണ്ട്, ഇത് നമ്മുടെ നോട്ട് പോലെയോ നാണയം പോലെയോ ഒന്നും ഭൗതിക രൂപമില്ല എന്നുള്ളതാണ്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടും ഡിജിറ്റൽ മണിയാണ്. കമ്പ്യൂട്ടറുകളിലോ മൊബൈൽ ഫോണുകളിലോ കോഡുകളായിട്ട് മാത്രമേ ഇത് നിലനിൽക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് തൊട്ടു നോക്കാനോ പേഴ്സിൽ സൂക്ഷിക്കാനോ സാധിക്കില്ല എന്നാണ് ചുരുക്കി പറയുമ്പോഴുള്ള അതിന്റെ അർത്ഥം. നമ്മൾ സാധാരണ പണം കൈകാര്യം ചെയ്യുന്നത് ബാങ്കുകൾ വഴിയാണല്ലോ. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ആണ് നോട്ടുകൾ അച്ചടിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും. എന്നാൽ ക്രിപ്റ്റോ കറൻസിക്ക് ഇങ്ങനെ ഒരു കേന്ദ്ര ബാങ്കോ സർക്കാരോ ഇല്ല. അതായത് ഇതിനെ നിയന്ത്രിക്കുന്നത് ആരുമല്ല, മറിച്ച് കമ്പ്യൂട്ടറിലെ ഗണിതശാസ്ത്രവും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമാണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെയാണെന്ന് കേൾക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേഡിയം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ലൗഡ് സ്പീക്കറിലൂടെ അപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇടനിലക്കാരായിട്ട് ബാങ്കുകളില്ല എന്നുള്ളതാണ്. അതായത് ലോകത്തിൻ്റെ ഒരറ്റത്തുള്ള നിങ്ങൾക്ക് മറ്റൊരറ്റത്തുള്ള സുഹൃത്തിന് നേരിട്ട് പണം കൈമാറാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. സാധാരണ ബാങ്ക് വഴിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, പക്ഷെ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ കറൻസികളെ പറ്റി പറയുകയാണെങ്കിൽ, 2009 റിലീസായ പുറത്തിറങ്ങിയ ബിറ്റ്കോയിൻ ആണ് ലോകത്തിലെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി. ആരാണിത് കണ്ടുപിടിച്ചത് എന്ന് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. സതോഷി നകാമോട്ടോ എന്ന രഹസ്യനാമത്തിലാണ് ഇതിന്റെ സ്ഥാപകൻ അറിയപ്പെടുന്നത്. എന്നാൽ ബിറ്റ്കോയിന് പുറമെ ഇഥീറിയം, ഡോഗ്കോയിൻ തുടങ്ങി ആയിരക്കണക്കിന് ക്രിപ്റ്റോ കറൻസികൾ ലോകത്തുണ്ട്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസി ഇന്ന് ഒരു വലിയ നിക്ഷേപ മാർഗമായിട്ട് പലരും കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ വലിയ അപകട സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ട് കേട്ടോ. അതായത് ഇതിന്റെ വില വളരെ പെട്ടെന്ന് കൂടുകയും അതുപോലെ തന്നെ ഒറ്റയടിക്ക് താഴേക്ക് പതിക്കുകയും ചെയ്യും. ഇന്ന് ലക്ഷങ്ങൾ വിലയുള്ള ഒരു കോയിൻ നാളെ ചിലപ്പോൾ ആയിരങ്ങൾ മാത്രമേ വിലയുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളോ സർക്കാരിന്റെ ഗ്യാരണ്ടിയോ ഇല്ലാത്തത് കൊണ്ട് തട്ടിപ്പുകളിൽ പെടാനും സാധ്യത വളരെയധികം കൂടുതലാണ്. സോ കൃത്യമായിട്ട് പഠിക്കാതെ ആരും ഇതിന് പണം നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ചുരുക്കത്തില് ലോകത്തിന്റെ സാമ്പത്തിക രംഗത്ത് തന്നെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ള ഒരു പുതിയ ഡിജിറ്റൽ സംവിധാനമാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ പുതിയ നാണയം. അപ്പൊ വരും കാലങ്ങളിൽ ഇതിന് എന്ത് മാറ്റങ്ങളാണ് വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ലൗഡ് സ്പീക്കറിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. നമ്മളിപ്പോ ബിറ്റ്കോയിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. മൈനിങ് അഥവാ ഖനനം എന്ന് കേൾക്കുമ്പോൾ സ്വർണമോ കൽക്കരിയോ ഒക്കെ കുഴിച്ചെടുക്കുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് വരികയല്ലേ. എന്നാൽ ഡിജിറ്റൽ ലോകത്ത്, അതും കമ്പ്യൂട്ടറിനുള്ളിൽ എങ്ങനെയാണ് മൈനിങ് നടക്കുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യാനായിട്ട് കൈക്കോട്ടും മൺവെട്ടിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പകരം വേണ്ടത് സൂപ്പർ പവറുള്ള കമ്പ്യൂട്ടറുകളാണ്. ബിറ്റ്കോയിൻ എന്നത് ഒരു ഡിജിറ്റൽ കറൻസി ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിന് ബാങ്കുകളോ മാനേജറോ ഒന്നും തന്നെയില്ല. അപ്പോൾ ലോകത്ത് നടക്കുന്ന ലക്ഷക്കണക്കിന് ബിറ്റ്കോയിൻ ഇടപാടുകള് ശരിയാണോ എന്ന് ആരാരെയും പരിശോധിക്കുക, അല്ലെങ്കിൽ ഒറിജിനൽ അല്ലാത്ത വ്യാജ കോയിനുകൾ ആരെങ്കിലും ഉപയോഗിച്ചാലോ, ഈ പരിശോധന നടത്തുന്ന പ്രോസസ് ആണ് യഥാർത്ഥത്തില് ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. ഈ പരിശോധന നടത്തുന്നവരെ നമ്മൾ മൈനർമാരെന്നും വിളിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ലോകത്ത് എവിടെയെങ്കിലും ഒരു ബിറ്റ്കോയിൻ ഇടപാട് നടക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം അതിന് ഒരു വലിയ ഗണിതശാസ്ത്ര സമസ്യയായിട്ട് അഥവാ ഒരു മാത്സ് പസിലായിട്ട് മാറ്റുന്നു. ലോകമെമ്പാടുമുള്ള മൈനേഴ്സ് അവരുടെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു പസിൽ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ടൊരു വലിയ മത്സരയോട്ടം നടത്തും. ഏറ്റവും ആദ്യം ഈ കണക്കിന് ഉത്തരം കണ്ടെത്തുന്ന കമ്പ്യൂട്ടറിന് ആ ഇടപാട് ശരിവെക്കാനാവും. ഇത് ബ്ലോക്ക് ചെയിൻ എന്ന വലിയ ഡിജിറ്റൽ കണക്ക് പുസ്തകത്തിൽ സുരക്ഷിതമായിട്ട് രേഖപ്പെടുത്താനുള്ള അവകാശവും ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്തിനാണ് മൈനർമാരിത് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ വെറുതെ സമയം കളഞ്ഞ് ആരെങ്കിലും ഒരു ഈ പണിക്ക് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു ആകർഷണം. ഇങ്ങനെ ഏറ്റവും വേഗത്തിൽ ആ ഒരു പസില് സോൾവ് ചെയ്തിട്ട് ഇടപാടുകള് സുരക്ഷിതമായിട്ട് രേഖപ്പെടുത്തുന്ന ആൾക്ക് സമ്മാനമായി പുതിയ ബിറ്റ്കോയിനുകൾ ലഭിക്കും. ഇതിനെയാണ് ബ്ലോക്ക് റിവാർഡ് എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ ലോകത്തേക്ക് പുതിയ ബിറ്റ്കോയിനുകൾ ജനിച്ചു വീഴുന്നത് ഈ ഒരു മൈനിങ് വഴിയാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെ മൈനിങ് ചെയ്യുക എന്നുള്ളത്. ബിറ്റ്കോയിൻ തുടങ്ങിയ സമയത്ത് സാധാരണ കമ്പ്യൂട്ടറുകൾ വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ വലിയ കണക്കുകൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് അതിശക്തമായ പ്രോസസേഴ്സും ഭീമമായ വൈദ്യുതിയും ഒക്കെ ആവശ്യമാണ്. ഒരു ചെറിയ രാജ്യം ഉപയോഗിക്കുന്ന അത്ര വൈദ്യുതിയാണ് പലപ്പോഴും വലിയ മൈനിങ് കേന്ദ്രങ്ങളെ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ബിറ്റ്കോയിൻ ഇടപാടുകളെ ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും അതിന് പ്രതിഫലമായിട്ട് പുതിയ ബിറ്റ്കോയിനുകൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു ആധുനിക കാലത്തെ ഡിജിറ്റൽ ഖനനമാണ് ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. എന്തായാലും ലൗഡ് സ്പീക്കറിൽ നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം കേട്ടോണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയും ഡിജിറ്റൽ മൈനിങ്ങും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മൂന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങളെ കുറിച്ചിട്ടാണ്. അതെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് NFT. കമ്പ്യൂട്ടറിൽ വരച്ച വെറുമൊരു കുരങ്ങന്റെ ഡിജിറ്റൽ ചിത്രത്തിന് കോടിക്കണക്കിന് രൂപ വില കിട്ടി എന്ന വാർത്ത നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും, ഞെട്ടിയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് വെറുമൊരു ഡിജിറ്റൽ ചിത്രത്തിന് ഇത്രയും വലിയ തുക ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കി.

അതേപോലെ ഡിജിറ്റൽ ലോകത്ത് ഒന്നിനും പകരമാവാത്ത തികച്ചും ഒറിജിനൽ ആയ സാധനങ്ങളെയാണ് നമ്മളെ NFT എന്ന് വിളിക്കുന്നത്. അതായത് നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങളുടെ മൊബൈലിൽ വരച്ച ഒരു ഡിജിറ്റൽ ചിത്രമോ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ചെറിയ വീഡിയോയോ എന്തിനും നിങ്ങളുടെ ഒരു ട്വീറ്റ് പോലും ഒരു NFT ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഇതേ ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്കാണ് സ്വന്തം എന്ന് തെളിയിക്കുന്ന ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ സർട്ടിഫിക്കറ്റ് ലോകത്ത് ഒരാൾക്കും ഹാക്ക് ചെയ്യാനോ തിരുത്താനോ സാധിക്കില്ല. ഇന്റർനെറ്റിൽ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ചിത്രത്തിന്റെ കോപ്പി ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനാരാണ് എന്ന് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ വ്യക്തമായിട്ട് നിങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു NFT ബ്ലോക്ക് ചെയിനുമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്തിനാണ് ആളുകൾ ഇതിന് കോടികൾ മുടക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ കലാരൂപങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിലുള്ള താല്പര്യമുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. പണ്ട് കാലത്ത് ഈ രാജാക്കന്മാരുടെ വാളോ അല്ലെങ്കിൽ പ്രശസ്തമായ ചിത്രകാരന്മാരുടെ പെയിന്റിങ്ങുകളോ ലക്ഷങ്ങൾ കൊടുത്ത് ലേലത്തിൽ പിടിക്കുന്നത് പോലെ തന്നെയാണ് ആക്ച്വലി ഇതും. ഇത് ഭാവിയിൽ ഡിജിറ്റൽ കലാകാരന്മാർക്ക് തങ്ങളുടെ ആ ഒരു കഴിവൊക്കെ വലിയ പ്രതിഫലം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോ ഒന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റിലെ ഒരു സാധനത്തിന്റെ ഒറിജിനൽ ഉടമസ്ഥൻ നിങ്ങളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഒരു ഡിജിറ്റൽ പട്ടയമാണ് NFT എന്ന് പറയുന്നത്. ഭാവിയിൽ ഇപ്പോൾ സിനിമ, സംഗീതം, വീഡിയോ ഗെയിംസ് അങ്ങനെ തുടങ്ങി പല മേഖലകളിലും NFT വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നല്ലേ നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്നുള്ളത്. എന്തായാലും ലൗഡ് സ്പീക്കറിലെ ഒരു കുട്ടി ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയും NFT പറ്റിയും ഒക്കെ നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ആകെ തുകയാണ് നമ്മൾ അടുത്തായിട്ട് കേട്ടറിയാൻ പോകുന്ന Web 3.0 എന്നുള്ളത്. അതായത് Web 3 ഇന്റർനെറ്റിന്റെ ഭാവി എന്നറിയപ്പെടുന്ന ഒന്നാണ് Web 3 കേട്ടോ. പലരും ഇത് കേട്ടിട്ടുണ്ടാകും. ഇന്റർനെറ്റിന്റെ ചരിത്രം Web 1.0 2.0 ആണ്. Web 3 എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പറഞ്ഞുതരാം, ഇന്റർനെറ്റ് തുടങ്ങിയ ആദ്യകാലത്തെ കുറിച്ച് നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ആ Web 3 വരാൻ സാധിക്കുകയുള്ളൂ. ആദ്യകാല ഇന്റർനെറ്റിനെ നമുക്ക് Web 1.0 എന്ന് വിളിക്കാം. അതായത് വെറും ഒരു ഡിജിറ്റൽ പത്രം പോലെ നമുക്ക് വിവരങ്ങളൊക്കെ വായിക്കാം, പക്ഷെ തിരിച്ച് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. വായിക്കുക എന്നത് മാത്രമായിരുന്നു അന്ന് സാധ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നതാണ് ഇന്നത്തെ ഇന്റർനെറ്റ് ആയിട്ടുള്ള 2.0. ഈ ഒരു പേര് നമ്മൾ ഇപ്പൊ കേട്ട് കാണുമല്ലേ, 2.0 എന്നുള്ളത്. ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ നമുക്ക് ഇൻഫർമേഷൻസ് വായിക്കുക മാത്രമല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതാനും ഫോട്ടോകളും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അതാണ് Web 2.0 പ്രത്യേകത. എന്നാൽ ഇന്നത്തെ ഇന്റർനെറ്റിന് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോസും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ചില വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ സെർവറുകളിലാണ്. അതായത് നമ്മൾ ഇന്റർനെറ്റിൽ എന്തൊക്കെ കാണണം, എന്ത് കാണരുത് എന്ന് തീരുമാനിക്കുന്നത് ഈ കമ്പനികളാണ്. നമ്മുടെ ഡേറ്റയുടെ പൂർണ്ണ നിയന്ത്രണം ആക്ച്വലി അവർക്കാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഇനി എന്താണ് Web 3.0 എന്ന് പറയുകയാണെങ്കിൽ, എവിടെയാണ് Web 3 ആ ഒരു വരവ്? അതായത് ഇതൊരു പുതിയ തരം ഇന്റർനെറ്റ് ആണ്. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു വലിയ കമ്പനിയോ മുതലാളിയോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. നമ്മൾ 60-കൾക്ക് പകരം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സാധാരണ കമ്പ്യൂട്ടറുകളിലൂടെയാണ് ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. ഈ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും. ഇടനിലക്കാരില്ലാതെ തന്നെ നിങ്ങൾക്കത് വിൽക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാം, നിങ്ങളുടെ അക്കൗണ്ട്

0: ഹിൽസിന്റെ റിയൽ ആഡി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ്
2: ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 ലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: കേട്ടോണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കർ ആണ്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ വെബ് 3 എന്താണ് എന്ന് നമ്മൾ ഇതാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അടുത്തതായിട്ട് ഒരു സയൻസ് ഫിക്ഷൻ സിനിമകളിലെ പോലെ തോന്നിപ്പിക്കും

ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മെറ്റാവേഴ്സ് എന്ന് പറയും. എന്താണ് മെറ്റാവേഴ്സ് എന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഇതൊരു 3D ഇന്റർനെറ്റ് ആണ് കേട്ടോ. നിലവിൽ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് മൊബൈലിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ സ്ക്രീനിൽ നോക്കിയാണല്ലോ. എന്നാൽ ഈ സ്ക്രീനിന് ഉള്ളിലേക്ക് നമുക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെയൊക്കെ നമ്മൾ കാർട്ടൂൺസിലൊക്കെ കണ്ടു കാണുമല്ലേ. അതാണ് ആക്ച്വലി മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിനെ പുറത്തുനിന്ന് നോക്കിക്കാണുന്നതിന് പകരം നമ്മൾ അതിനുള്ളിൽ ജീവിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഇനി ഇതിൽ പ്രവേശിക്കുക എന്ന് നോക്കുകയാണെങ്കിൽ, ഇതിനായിട്ട് നമ്മൾ നമ്മുടെ തന്നെ ഒരു ഡിജിറ്റൽ രൂപം അഥവാ അവതാർ ഉണ്ടാക്കുന്നു. ഒരു VR ഹെഡ്സെറ്റ്, അതായത് കണ്ണിന് മുകളിൽ വെക്കാവുന്ന വലിയൊരു സ്മാർട്ട് കണ്ണട ധരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ലോകത്തേക്ക് പ്രവേശിക്കും. നമ്മൾ തല തിരിക്കുമ്പോൾ ഈ വെർച്വൽ ലോകവും ഇതിനനുസരിച്ച് തിരിയുന്നതായിരിക്കും. എല്ലാം ശരിക്കും നടക്കുന്നത് പോലെ നമുക്ക് തോന്നും കേട്ടോ. ഇതൊക്കെ നമ്മൾ ആക്ച്വലി ചില പാർക്കുകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഈ ഒരു വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? ദ പോസിബിലിറ്റീസ് പറയുകയാണെങ്കിൽ, അവിടെ ചെന്നിട്ട് എന്താണ് നിങ്ങളുടെ കാര്യം എന്ന് ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കള് ലോകത്തിന്റെ പല കോണുകളിലായിരിക്കും അല്ലേ. എന്നാല് മെറ്റാവേഴ്സിലെ ഒരു വെർച്വൽ പാർക്കിലോ കോഫി ഷോപ്പിലോ നിങ്ങളുടെ അവതാരുകൾക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നല്ലേ. ഇപ്പൊ ഓഫീസിലെ മീറ്റിംഗുകൾ വീഡിയോ കോളിൽ ചെയ്യുന്നതിന് പകരമായിട്ട് എല്ലാവർക്കും ഒരു വെർച്വൽ റൂമില് നേരിട്ട് ഒത്തുചേരാനായിട്ട് സാധിക്കും. ലോക പ്രശസ്തരായിട്ടുള്ള ഗായകരുടെ സംഗീത പരിപാടികളൊക്കെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നേരിട്ട് പങ്കെടുത്ത് ആസ്വദിക്കുന്ന ഒരു ഫീല് ഈ ഒരു മെറ്റാവേഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനി ക്രിപ്റ്റോയുമായിട്ടും വെബ്3യുമായിട്ടുമുള്ള ഇതിന്റെ ഒരു ബന്ധത്തെ പറ്റി നോക്കുകയാണെങ്കിൽ, ഇവിടെയാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടത്. ഈ ഡിജിറ്റൽ ലോകത്ത് വെറുതെ കറങ്ങി നടക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഭൂമി വാങ്ങിക്കാം, വീട് വെക്കാം, നിങ്ങളുടെ അവതാറിന് ഡിസൈനർ വസ്ത്രങ്ങൾ വാങ്ങിക്കാം. ഇതിനെല്ലാം പകരമായിട്ട് നൽകുന്നത് യഥാർത്ഥ പണത്തിന് പകരം ക്രിപ്റ്റോ കറൻസി ആയിരിക്കും എന്നർത്ഥം. ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ. അത് മാത്രമല്ല, നിങ്ങൾ അവിടെ വാങ്ങുന്ന ഭൂമിയുടെ വീടോ ഒരു NFT ആയിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കും. അതെല്ലാം ഒരിക്കലും തിരുത്താനാകാത്ത വിധം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ഡിജിറ്റൽ കണക്ക് പുസ്തകമായിട്ടുള്ള ബ്ലോക്ക് ചെയിനിലും ആയിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഇതുവരെ സംസാരിച്ച ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോയും NFTയും എല്ലാം കൂടി ചേരുന്ന ഒരു ഡിജിറ്റൽ പ്രപഞ്ചമാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ഈ അത്ഭുത ലോകം പൂർണ്ണ സജ്ജമാക്കാനായിട്ട് ഇനിയും വർഷങ്ങൾ എടുക്കും കേട്ടോ. ഇപ്പോഴേ സ്വപ്നം ഒന്നും കണ്ടു തുടങ്ങണ്ട, നല്ല ടൈം എടുക്കും. എങ്കിലും നമ്മുടെ മനുഷ്യരുടെ ആശയവിനിമയത്തിൽ ഇതൊരു വലിയ മാറ്റത്തിന് കാരണമാകും എന്ന് തന്നെ വിചാരിക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. മെറ്റാവേഴ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ അടുത്തായിട്ട് പറയേണ്ട ഒരു ടെക്നോളജിയാണ് ഡിഫൈ എന്ന് പറയുന്നത്. നമ്മുടെ പണമിടപാടുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പുതിയ വിപ്ലവമാണ് ഡിഫൈ കേട്ടോ. ബാങ്കിൽ പോകാതെ വരി നിൽക്കാതെ ഒരു ബാങ്ക് മാനേജറിലെയും അനുവാദമില്ലാതെ നിങ്ങൾക്കൊരു ലോൺ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടല്ലേ. എന്നാൽ ഡിഫൈ എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഇത് സാധ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഡിഫൈ എന്നതിന്റെ പൂർണ്ണ രൂപം എന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്നാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വികേന്ദ്രീകൃത ധനകാര്യം. നമ്മളൊരു സാധാരണ പണം നിക്ഷേപിക്കാനും ലോൺ എടുക്കാനും ഒക്കെ ബാങ്കുകളെ ആശ്രയിക്കുന്നുണ്ട്. ഈ സംവിധാനത്തിൽ ബാങ്കാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഡിഫൈയിലേക്ക് വരുമ്പോൾ ബാങ്കുകളോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളോ ഇല്ലാതെ ഒരു സാമ്പത്തിക ലോകത്തിൽ നമ്മൾ എത്തിപ്പെടും. അവിടെ ബാങ്കുകളുടെ പണി ചെയ്യുന്നത് നമ്മൾ മുൻപ് മനസ്സിലാക്കിയ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയും സ്മാർട്ട് കോൺട്രാക്ടുകൾ എന്ന് വിളിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുമാണ്. ഇനി അടിയന്തരമായിട്ടൊരു ലോൺ വേണം. സാധാരണ രീതിയിൽ നിങ്ങളുടെ ബാങ്കിൽ പോവുക, ഒരുപാട് പേപ്പറുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കും, ബാങ്ക് അത് പരിശോധിച്ച് ദിവസങ്ങൾക്ക് ശേഷം ലോൺ അനുവദിക്കും. എന്നാൽ ഡിഫൈ ലോകത്ത് നിങ്ങളുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസി ഈ ഒരു സിസ്റ്റത്തിലെ ഈടായിട്ട് വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കും. ഇവിടെ ചോദിക്കാനും പറയാനും ഒരു ബാങ്ക് മാനേജർ ഇല്ല കേട്ടോ. സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം ചെയ്തോളും. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ നീതി ആയിരിക്കും ലഭിക്കുക. അല്ലെ, ലോകത്ത് എവിടെയും ആർക്കും ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ഡിഫൈ ഉപയോഗിക്കാം. ജാതിയോ മതമോ പണമോ നോക്കി ആരും മാറ്റി നിർത്തില്ല. പിന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കും. ബാങ്ക് അവധിയാണ് എന്ന പ്രശ്നമൊന്നും ഇവിടെ വരത്തില്ല കേട്ടോ. ബാങ്കുകളുടെ കെട്ടിടങ്ങളുടെ ജീവനക്കാരോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടപാട് ചിലവുകളൊക്കെ കുറവായിരിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടിരുന്നു. ലൗഡ് സ്പീക്കർ വൈൻഡപ്പ് ചെയ്യാൻ എന്താ ഗുഡ് ബൈ പറയാൻ സമയമായിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് റേഫം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
3: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
4: Time check.
5: Studio clock-il ippol samayam krithyam 4 mani and the time is 4 o'clock. Neera.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: குட் ஈவினிங் அண்ட் வெல்கம் டு ஆஸ்திரியா பிரீமியர் லீக். கூடி உள்ளது ஞானான ஆர்ஜி சுல்தானையான. ஸ்டுடியோ கிளாக்கில் ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ് ഇനി 6 മണി വരെ. അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കുവാനും ഞാൻ എന്തായാലും ഇങ്ങനെ ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഡേറ്റ് ആരും മറക്കണ്ട, ഇന്ന് ഫ്രൈഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസമാണ് നമ്മൾ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്തൊരു ദിവസമുണ്ടല്ലോ. ഷേസ് ആ ഡേ ആണ് ഇന്നേ. അതുകൊണ്ട് ആരും കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474 2914 0474 2919 0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490 0959 2669 0. അപ്പൊ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവശ്യവും ശരിയായ ഉത്തരങ്ങളൊക്കെ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയാനൊക്കെ എല്ലാവരും ഇങ്ങനെ ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. യെസ്, ഇന്ന് June 26 ലോകമെമ്പാടും ഇന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു ദിനമാണല്ലേ. യെസ്, ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്, അഥവാ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലസിറ്റ് ട്രാഫിക്കിംഗ് ഡേ ആണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പല ജീവിതങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ലഹരിയുടെ ഇരുളുകളിലേക്ക് വീണു പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും കാവലാളുകൾ ആകേണ്ടതുണ്ട്. സോ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണിത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ദിനവുമായി ബന്ധപ്പെട്ടതാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങളൊക്കെ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയാനും മെസ്സേജ് അയക്കാനും ഒക്കെ എല്ലാവരും ഇങ്ങനെ റെഡി ആയി നിന്നോളൂ. അപ്പൊ എന്തായാലും ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടോട് കൂടി തന്നെ ഇന്നത്തെ APL ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ പ്രീമിയർ ലീഗ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കൂടെയുള്ളത്. ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ ഇനിയും വെച്ച് വൈകിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച മിഷന്റെ പേര് എന്താണ്? അപ്പൊ ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച മിഷന്റെ പേര് എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എല്ലാവരും മനസ്സിലേക്ക് ഒരുപാട് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും, മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9070-0474-291-9090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529-6-6-4-9090-95-2-6-6-4-9090. So keep on listening to Astriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്,

0: യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ്. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളൊരു ബ്രേക്കിന് മുൻപ് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച മിഷന്റെ പേര് എന്ത് എന്നതുള്ളതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ ഇങ്ങനെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഓപ്പറേഷൻ തൂഫാൻ എന്നാണ്, പക്ഷെ ആളും പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആൻസേഴ്സ് അറിയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻസേഴ്സ് അറിയിക്കുന്ന ഒപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടി മെൻഷൻ ചെയ്യുക. അടുത്തതായി മെസ്സേജ് അയച്ചിരിക്കുന്നത് അഖിലയാണ്. അഖില മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് തൂഫാൻ എന്നാണ്. ആൻഡ് അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്നാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വിമുക്തി തൂഫാൻ എന്നാണ്. ദക്ഷ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വിമുക്തി മിഷൻ എന്നാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്നാണ്. അനഘ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വിമുക്തി മിഷൻ എന്നാണ്. ആൻഡ് സംഗീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വിമുക്തി മിഷൻ എന്ന് തന്നെയാണ്. വിശ്വൻ എലമനൂർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്ന് തന്നെയാണ്. പ്രസാദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്ന് തന്നെയാണ്. ആൻഡ് അനാമിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്ന് തന്നെയാണ്. അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വിമുക്തി മിഷൻ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വിമുക്തി മിഷൻ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് വിമുക്തി മിഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ തെറ്റിയവർ ആരും മെസ്സേജ് വിഷമിച്ചിരിക്കേണ്ട, ഇനിയും അവസരങ്ങളുണ്ട്, ഇനിയും ചോദ്യങ്ങളുണ്ട് കേട്ടോ. യെസ്, റൈറ്റ് ആൻസർ ഈസ് വിമുക്തി മിഷൻ തന്നെയാണ്. അപ്പോൾ മെസ്സേജ് എല്ലാവർക്കും ഒരു നല്ലൊരു കൺഗ്രാചുലേഷൻ പറയുകയാണ്. ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനും മദ്യവർജനത്തിനും ഊന്നൽ നൽകി കേരള സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷന്റെ പേരാണ് ഈ വിമുക്തി എന്ന് പറഞ്ഞത്. പക്ഷെ പലർക്കും തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്, വിമുക്തി മിഷനും തൂഫാൻ ഓപ്പറേഷനും തമ്മിൽ ഭയങ്കര മിക്സ്ഡപ്പ് ആയി പോയിട്ടുണ്ട്. യെസ്, വിമുക്തി മിഷൻ എന്നത് ലഹരിക്കെതിരെയുള്ള ഒരു സ്ഥിരം പ്രതിരോധ ചികിത്സാ സംവിധാനമാണ്. എന്നാൽ ഓപ്പറേഷൻ തൂഫാൻ എന്നത് ലഹരി മാഫിയകളെ വേരോടെ പിഴുതെറിയാൻ പോലീസ് പ്രഖ്യാപിച്ച ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള അടിയന്തര ആക്ഷൻ പ്ലാൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ആർക്കും തെറ്റിപ്പോകരുത്. സോ വൺസ് അഗെയിൻ ഒരു കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് ലഹരി മരുന്ന് കടത്തുന്നതിനെക്കുറിച്ചും വിൽപ്പനയെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് പോലീസിനെ വിവരം അറിയിക്കാൻ കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? അപ്പോൾ ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ലഹരി മരുന്ന് കടത്തിനെക്കുറിച്ചും വിൽപ്പനയെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് പോലീസിനെ വിവരമറിയിക്കാൻ കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരം അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-0-0-4-7-4-2-9-1-9-0-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522-6490-0-9-0-952-6690-0. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Feel like I'm falling hard. Oh my God.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: King Khan, yo, honey singer.

0: യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ്. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 42 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലഹരിമരുന്ന് കടത്തിനെക്കുറിച്ചും വിൽപ്പനയെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് പോലീസിനെ വിവരം അറിയിക്കുവാൻ കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിലേക്ക് ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. അതിന് മുന്നായി നമുക്കൊരു കോളർ ഇങ്ങനെ ഉത്തരം പറയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, കേൾക്കാമോ?
1: കേൾക്കാം.
0: റേഡിയോയുടെ വോളിയൂം ഒന്ന് കുറച്ച് വെക്കാമോ? ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ? കേൾക്കുന്നില്ലേ? ഗുഡ് ഈവനിങ്, ആരാ സംസാരിക്കുന്നേ? കേൾക്കുന്നില്ലേ? ഹലോ
1: ഹലോ,
0: കേൾക്കാമോ? ആരാ സംസാരിക്കുന്നേ? പേരെന്താണ്?
1: എന്റെ പേര് വിനീത.
0: ഓക്കെ, വിനീത ചേച്ചി ഉത്തരം പറയാൻ വേണ്ടി വിളിച്ചല്ലേ?
1: അതെ അതെ.
0: ചായ ഒക്കെ കുടിച്ചോ?
1: ഉത്തരം പറയട്ടോ.
0: ആ ഉത്തരം പറഞ്ഞു, ഉത്തരം പറഞ്ഞു.
1: യോധാവ്.
0: യോധാവ് ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം, 100% ഷുവർ ആണ്. ഓക്കെ, അപ്പോ ഉറപ്പിച്ചോളൂ, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാചുലേഷൻ കേട്ടോ. ശരി, ഇനിയും വിളിക്കണവേ. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ് വിനീത ചേച്ചി വിളിച്ചിട്ട് ഉത്തരവൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കൂടാതെ വാട്സപ്പിലൊക്കെ ഒരുപാട് ആൻസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിർശിവാണ്. ജ്യോതിർശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു യോധാവ് എന്നാണ്. അൻതങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു യോധാവ് എന്ന് തന്നെയാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പോൾ ആപ്പ് എന്നാണ്. ദക്ഷ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു യോധാവ് എന്ന് തന്നെയാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു യോധാവ് എന്ന് തന്നെയാണ്. ആൻഡ് സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു യോധാവ് എന്ന് തന്നെയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അരുണിമ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു യോധാവ് എന്ന് തന്നെയാണ്. സോ കൺഗ്രാചുലേഷൻ മെസ്സേജ്, എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ് കേട്ടോ. ലഹരിമരുന്ന് കടത്തിനെക്കുറിച്ചും വിൽപ്പനയെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് പോലീസിനെ വിവരം അറിയിക്കുവാൻ കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ഈ യോധാവ് എന്ന് പറയുന്നത്. കൂടാതെ കേരള പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായി പോൾ ആപ്പ് ത്രൂവും ഇതിനെക്കുറിച്ച് പോലീസിന് വിവരം അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന ടൈം ആയിരിക്കാണ്. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ്, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും അഡിക്റ്റീവുമായ രാസഘടകം ഏതാണ്? അപ്പോൾ ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും അഡിക്റ്റീവുമായ രാസഘടകം ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ് ടു ദി നമ്പർ 9524900 9592664990. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Air ticketum visayum ini mithamaya nirakkil. Campus Travels, Kottarakara. Contact 999-5873-11.

യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ്. കൂടെ ഉള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാൻ എന്തായാലും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആരും മറക്കണ്ട, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ശരി ഉത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മൾ ലക്കി ടു ത്രൂ സെലക്ട് ചെയ്യുന്ന ആ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ശരി ഉത്തരങ്ങളൊക്കെ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയാനും മെസ്സേജ് അയച്ച് പറയാനും നിങ്ങളെല്ലാവരും എന്തായാലും റെഡി ആയി നിന്നോളൂ. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും അഡിക്റ്റീവുമായ രാസഘടകം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജുവൽ, സെറ ആൻഡ് നിലാനിയ ചേർന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് നിക്കോട്ടിൻ എന്നാണ്. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചന, മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. രമ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. ശിവദാദൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. വേണുഗോപാൽ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. ദക്ഷ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. അനീഷ് കൊല്ലമ്പടി ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. ആൻഡ് വേറൊരാൾ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. അനുഗ്രഹ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. വിജയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിക്കോട്ടിൻ എന്ന് തന്നെയാണ്. സോ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്, ബിക്കോസ് ദ റൈറ്റ് ആൻസർ ഈസ് നിക്കോട്ടിൻ തന്നെയാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും മാരകവും ആസക്തി ഉണ്ടാക്കുന്നതുമായ പ്രധാന രാസഘടകം നിക്കോട്ടിൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, മദ്യം പ്രധാനമായും മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ഏറ്റവും മാരകമായി ബാധിക്കുന്നത്? അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, മദ്യം പ്രധാനമായും മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ഏറ്റവും മാരകമായി ബാധിക്കുന്നത്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ഒരു ഉത്തരം വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-0-0-0-4-2-9-1-9-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങൾ ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദി നമ്പർ 9522-6490-0-952-6649-0-9-6-6-4-9-9-0-9-0. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്നാണ് ആ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന കാര്യം അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ആ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിരങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: യെസ്, വി ആർ ബാക്ക് ഓൺ ആശ്രിയ പ്രീമിയർ ലീഗ്. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മദ്യം പ്രധാനമായും മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ഏറ്റവും മാരകമായി ബാധിക്കുന്നത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. അപ്പൊ ഇപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് ഇങ്ങനെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നായി നമ്മളോട് ഉത്തരം പറയാനായിട്ട് ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
7: ഹലോ,
6: നമസ്കാരം. ആരാ സംസാരിക്കുന്നത്? അജയ്മണി ചേട്ടാ, ഉത്തരം പറയാൻ റെഡിയാണോ? ഉത്തരം പറയാൻ റെഡിയാണോ? ചക്ക നിന്നോണ്ട് ഉത്തരം പറയാം. അപ്പൊ ഇന്ന് വൈകിട്ട് ചക്കയാണെന്ന് തോന്നുന്നു. ഓക്കെ, ചായ കുടിച്ചോ? ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞോളൂ. കരളെ ഉറപ്പിക്കാമോ? അപ്പൊ എന്തായാലും ഉറപ്പിക്കാം അല്ലേ? അതെ അല്ലേ, എങ്കിൽ ശരി, ഉത്തരമാണ്. കൺഗ്രാചുലേഷൻ. ഓക്കെ ചേട്ടാ, ഇനി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, ഇപ്പൊ നമ്മൾ വിളിച്ചത് അച്ചയമ്മണി ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം കരൾ എന്നാണ്. ദ കരൾ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് വാട്സപ്പിൽ തന്നെ ഒരുപാട് ആളുകളാണ് ഇങ്ങനെ ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി ചേച്ചിയാണ്. ഷെമി ചേച്ചി പറഞ്ഞിരിക്കുന്നത് കരൾ എന്നാണ്. തങ്കമണി ചേച്ചിയും മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലിവർ എന്നാണ്. മേരിക്കുട്ടി ചേച്ചിയും മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കരൾ എന്ന് തന്നെയാണ്. ജ്യോതിർ ശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കരൾ എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കരൾ എന്ന് തന്നെയാണ്. ദക്ഷ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലിവർ എന്നാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലിവർ എന്ന് തന്നെയാണ്. ജുവൽ, സെറ, നിലാനിയ, സെബാസ്റ്റിൻ, ഷെറി എന്നിവർ ചേർന്ന് പറഞ്ഞിരിക്കുന്നത് ലിവർ എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു തലച്ചോർ എന്നാണ്. സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലിവർ എന്ന്

വൺസ് അഗെയിൻ മെസ്സിക്ക് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും മെയ് 31 ആചരിക്കുന്ന ദിനം ഏതാണ്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും മെയ് 31 ആചരിക്കുന്ന ദിനം ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ഉത്തരം ഡെഫിനറ്റ് ആയിട്ടും വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു നമ്പർ 9562 66 4 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9
നമുക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Nammude Dimos Furniture il Mass Vishu Class Offer Adhe ini vendathathu koduthu vendathu vaangam April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkirikkunnathu Santoshavartha Dimos Furniture pol Tiruvallayilum Dimos Furniture Pulaman Kottarakara
3: Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: Everybody in the cinema!

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: യെസ്, വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ്. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും May 31 ആചരിക്കുന്ന ദിനം ഏതാണ് എന്നായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, പുകയില വിരുദ്ധ ദിനമെന്നാണ്. ജ്യോതിർഷ്യവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുകയില വിരുദ്ധ ദിനം എന്ന് തന്നെയാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, വേൾഡ് നോ ടുബാക്കോ ഡേ എന്നാണ്. ഷിമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ലോക പുകയില വിരുദ്ധ ദിനമെന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. വേറൊരാൾ പറഞ്ഞ് പേര് മെൻഷൻ ചെയ്തിട്ടില്ല, മറ്റൊരാൾ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ഗാത്രിയ ഇന്റർനാഷണൽ ഡേ എന്നാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ലോക പുകയില വിരുദ്ധ ദിനം എന്ന് തന്നെയാണ്. ദക്ഷ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ലോക പുകയില വിരുദ്ധ ദിനം എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, പുകയില വിരുദ്ധ ദിനം എന്ന് തന്നെയാണ്. വിനീത ചേച്ചി പനവേലിയിൽ നിന്ന് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ലോക പുകയില വിരുദ്ധ ദിനം എന്ന് തന്നെയാണ്. ആൻഡ് സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, വേൾഡ് നോ ടുബാക്കോ ഡേ എന്ന് തന്നെയാണ്. അനഘ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, വേൾഡ് നോ ടുബാക്കോ ഡേ എന്ന് തന്നെയാണ്. ജയലേഖ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, പുകയില വിരുദ്ധ ദിനം എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് അരുണിമ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, വേൾഡ് നോ ടുബാക്കോ ഡേ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് May 31 ലോക പുകയില വിരുദ്ധ ദിനം അഥവാ വേൾഡ് നോ ടുബാക്കോ ഡേ തന്നെയാണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും May 31 ലോക പുകയില വിരുദ്ധ ദിനം അഥവാ വേൾഡ് നോ ടുബാക്കോ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി 1985 പാസാക്കിയ ശക്തമായ നിയമം ഏതാണ്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, ഇന്ത്യയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി 1985 പാസാക്കിയ ശക്തമായ നിയമം ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474-291-9090-0474-291-9090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9590-9090-9590-6692-6690-9090. So keep on listening to Astriya FM 90, Nadinoppam, Naattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.

0: യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ്. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 49 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ അല്ലേ, എന്തായാലും എനിക്ക് ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലോട്ട് കടക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിനു മുന്നേ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ച ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി 1985 പാസാക്കിയ ശക്തമായ നിയമം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ വന്നേക്കുന്നത്. അതേ മുന്നായി ഒരു കോളർ ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
0: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
1: ദേവനന്ദയാണ് സംസാരിക്കുന്നത്.
0: ദേവനന്ദ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ വാളാത്തുനിന്നാ വിളിക്കുന്നേ.
0: വാളാത്തുനിന്നാണ് വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അതെ.
0: അതെ അല്ലേ, ഓക്കെ. അപ്പോ എത്രയാ പഠിക്കുന്നേ?
1: ഞാൻ ഏഴിലാണ്
0: പഠിക്കുന്നത്. ഉത്തരം പറയാൻ റെഡിയാണോ?
1: അതെ അതെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അച്ചാച്ചനുണ്ട്, അമ്മാമയുണ്ട്.
0: ഓക്കെ, എല്ലാരും ഉണ്ട്. എല്ലാരും കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. എനിക്ക് ദേവനന്ദ പറഞ്ഞ ഉത്തരം എന്താണ്?
1: NDPS ആക്ട്.
0: NDPS ആക്ട് ഉറപ്പിക്കാവോ?
1: അതെ.
0: 100%? അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാനില്ല?
1: ഇല്ല
0: ഇല്ല. എനിക്ക് ശരി ഉത്തരാണ്.
1: ഓക്കെ,
0: കൺഗ്രാചുലേഷൻ കേട്ടോ. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ദേവനന്ദ കുട്ടി ഉത്തരവൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിരുന്നാലും ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേടനാണ്. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 എന്ന് പറഞ്ഞാണ് മനോജ് ചേടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു NDPS ആക്ട് 1985 എന്നാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു NDPS ആക്ട് 1985 എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിനീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു NDPS ആക്ട് എന്ന് പറഞ്ഞാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു NDPS ആക്ട് എന്നാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു NDPS ആക്ട് എന്ന് തന്നെയാണ്. ജുവൽ, സെറ നിലാനിയ, ജോസ്മി, ഷെറി എന്നിവർ ചേർന്ന് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് NDPS ആക്ട് 1985 എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദക്ഷ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് NDPS ആക്ട് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു NDPS ആക്ട് എന്ന് തന്നെയാണ്. അർജുന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു NDPS ആക്ട് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി കാത്തു മെസ്സേജ് പറഞ്ഞിരിക്കുന്നു NDPS ആക്ട് എന്ന് തന്നെയാണ്. സോ മെസ്സേജ് പറഞ്ഞിരിക്കും വിളിച്ച ആൾക്കും എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. അപ്പോൾ എന്തായാലും എനിക്കിന്ന് വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. എന്നാലും വൈൻഡപ്പ് ചെയ്യാൻ വരട്ടെ. അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ചടങ്ങിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരാഴ്ചയിലെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയറിലെ വിനർ ഈസ് വിനീത ആണ്. സോ കൺഗ്രാചുലേഷൻ വിനീത. അപ്പോൾ വിനീത ചേച്ചീനെ നമ്മുടെ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണ ഭാഗ്യശാലി ആയില്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ടതില്ല. ഇനിയും അവസരം വരും. ഇനി നെക്സ്റ്റ് തിങ്കളാഴ്ച മുതൽ വീണ്ടും ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇതേ ടൈമിൽ നമ്മുടെ APL ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ആസ്ട്രിയ പ്രീമിയർ ലീഗിലെ വിജയമായിട്ടുള്ള വിനീത ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കിവിടെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ പ്രീമിയർ ലീഗ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6:00.

അപ്പൊ ഇന്ന് ക്ലബ് ബോർഡിലൂടെ ഒരു എവർഗ്രീൻ മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ എന്താ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂൺ മാസം സ്റ്റാർട്ട് ചെയ്തു, ജൂൺ ജൂലൈ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഴക്കാലമാണല്ലേ. അപ്പൊ മഴ എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് 2000 റിലീസായ മലയാള ചിത്രം

0: ബിജു മേനോൻ, സംയുക്ത വർമ്മ, ലാൽ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു സിനിമ. മലയാളത്തിൽ തന്നെ നോവലിസ്റ്റ് ആയിട്ടുള്ള മാധവിക്കുട്ടി എഴുതിയ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയിലെ ഗാനങ്ങൾ ചെയ്തതിന് മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഈ സിനിമയിലൂടെ യൂസഫ് അലി കേച്ചേരി സ്വന്തമാക്കി. ഒപ്പം തന്നെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സംയുക്ത വർമ്മയും മികച്ച ഗാനത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഒ വി ഉഷയും സ്വന്തമാക്കുകയുണ്ടായി.
1: സ്വന്തം നാടെടുത്തപ്പോ പോയി തുടങ്ങിയല്ലേ.
2: ഇതുവഴി നടന്നാണ് എന്ന് ഞാൻ സ്കൂളിൽ പോയിരുന്നു. ഭൂമിയിലെ സ്വർഗം ഇവിടെയാണ്.
3: Very old usage.
0: സംഗീതാത്മകമായിട്ടുള്ള ഒരു പ്രണയകഥയായതുകൊണ്ട് തന്നെ ചിത്രത്തിലെ ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. കെ ജയകുമാർ, യൂസഫ് അലി കേച്ചേരി, ഒ പി ഉഷ, കൈതപ്രം, തിരുവള്ളുവർ എന്നിവരുടെയൊക്കെ രചനകളെ രവീന്ദ്രൻ മാസ്റ്റർ തന്റെ തനതായ സംഗീതത ദീപ്തമാക്കി എന്ന് പറയാം. യേശുദാസ്, നെയ്യാറ്റിൻകര വാസുദേവൻ, കെ എസ് ചിത്ര, ആശ എന്നിവരുടെ സ്വരമാധുരി കൂടി ചേർന്നപ്പോൾ ഗാനങ്ങൾ എക്കാലവും മറക്കാനാവാത്ത ഹിറ്റുകളായി മാറി. ഒ വി ഉഷ രചിച്ച ആരാദ്യം പറയും എന്ന ഗാനം ആലപിച്ച ആശ എന്ന പുതിയ ഗായികയ്ക്ക് ആ വർഷത്തെ ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമാണ് നേടാൻ സാധിച്ചത്.
1: പൈസ ഇരുന്നു തുള്ളുവെന്ന വെളിയിൽ ധർമ്മപ്പെട്ടിരിക്ക, അതിലെ പോട്ടിട് ഇന്ത്യ വേഷത്തിലെ കൊള്ളാം.

0: മലയാള സിനിമയിലെ ഒരു മനോഹരമായ കാവ്യശില്പം എന്ന് വേണമെങ്കിൽ ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാം. അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന ഒരു മൂവി തന്നെയാണ് മഴ എന്ന ഈ ഒരു സിനിമ. പതിവ് വാണിജ്യ ഫോർമുല സിനിമകളിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തവും അർത്ഥവത്തുമായ ഒരു സിനിമാ അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ സംയുക്ത വർമ്മയുടെ അഭിനയവും എടുത്തു പറയേണ്ടതാണ്. സുഭദ്ര എന്ന കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു അവരെന്ന് പറയാം. ഒരാസ്വാദകന്റെ കണ്ണിന് തികച്ചും വിരുന്നാണ് ഇവരുടെ ഈ സിനിമയിലെ പ്രകടനം. ഒപ്പം തന്നെ ലാലിന്റെ നെഗറ്റീവ് ക്യാരക്ടർ ചന്ദ്രശേഖരന്റെ നിഗൂഢവും ഇരുണ്ടതുമായിട്ടുള്ള ഭാവങ്ങൾ ലാൽ മനോഹരമായി തന്നെ സ്ക്രീനിലെത്തിച്ചു. ബിജു മേനോന്റെ അഭിനയവും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രണയം ഉള്ളിലൊതുക്കിയ കാമുകനായി ബിജു മേനോനും മികച്ച പക്വതയാർന്ന അഭിനയമാണ് കാഴ്ചവെച്ചത്.
1: ശാശ്വത മൃത്യുഞ്ജയം

ഇവർക്കൊപ്പം തിലകൻ, ഊർമിള ഉണ്ണി എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി ചെയ്തു. ഈ സിനിമയിലെ ഏറ്റവും വലിയ ജീവൻ ഇതിലെ സംഗീതമാണ്. ഗസലുകളെ ഓർമ്മിപ്പിക്കുന്ന വരികളും ഹൃദയത്തിൽ തൊടുന്ന മെല്ലടികളും ചിത്രത്തെ മറ്റൊരു തരത്തിലേക്കാണ് ഉയർത്തുന്നത്. ബുദ്ധിപരവും അർത്ഥവത്തുമായ സിനിമകളെ സ്നേഹിക്കുന്ന, നല്ല കഥകൾക്കായി കാത്തിരിക്കുന്ന

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. ബിജു മേനോൻ, സംയുക്ത വർമ്മ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന് അഭിനയിച്ച് ഗംഭീരമാക്കിയ മഴ എന്ന സിനിമയുടെ സ്റ്റോറി വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കഥ തുടങ്ങുന്നത് സുഭദ്ര എന്ന കൗമാരക്കാരിയിൽ നിന്നാണ്. പ്രശസ്ത നടി സംയുക്ത വർമ്മയാണ് സുഭദ്രയെ അവതരിപ്പിച്ചത്. തന്റെ സംഗീത അധ്യാപകനായ രാമാനുജം ശാസ്ത്രികളോട് സുഭദ്രയ്ക്ക് തോന്നുന്ന ആഴമേറിയ അനുരാഗവും ആ സ്വാധീനത്താൽ അവളിലെ കവിതാവാസന പൂത്തുലയുന്നതുമാണ് നമ്മൾ ആദ്യം കാണുന്നത്.
1: മോളുടെ കെയർ ഓഫിലാ ഇതൊക്കെ കിട്ടുന്നത്, അത് നിൽക്കും. ഒരാൾക്ക് വേണ്ടി നോൺ വെജ് ഇവിടെ വെക്കുന്നില്ല.
2: ഞാൻ പുഴ പോയി കുളിച്ചോട്ടെ.
1: നിനക്കെന്താ കിറുക്കാണോ ഭദ്രെ?
2: ഞാനമ്പാളും കൂട്ടുകാരും പുലർച്ചെ പുഴ പോയിട്ടാ കുളിക്കുക.
1: അവർക്ക് ശീലം ഉണ്ടാവും, അത് കഴിഞ്ഞ അമ്പലത്തിൽ എന്തെങ്കിലും പണി ഉണ്ടാവും.
2: വെളുപ്പിന് തണുത്ത വെള്ളത്തിൽ സാധകം ചെയ്യണത് നല്ലതാത്രേ.
1: നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്?
2: ഞാനും. ഇത്തിരി ബുദ്ധിമുട്ടിയാലും ശ്രമിച്ചാൽ നല്ലതാന്ന് ശാസ്ത്രികളും പറഞ്ഞു.
0: രാമാനുജം ശാസ്ത്രിയായി വേഷമിട്ടിരിക്കുന്നത് ബിജു മേനോനാണ്. എന്നാൽ അവളുടെ ഈ പ്രണയമറിഞ്ഞ വീട്ടുകാർ അവളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. തുടർന്ന് രാമാനുജത്തിന് ഒരു നാട്ടിൻ പുറത്തുകാരിയെ വിവാഹം കഴിക്കേണ്ടതായും വരുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. സുഭദ്ര തന്റെ അച്ഛനെ പോലെ ഒരു ഡോക്ടറായി മാറുകയാണ്. പിന്നീട് കമ്പ്യൂട്ടർ എഞ്ചിനീയറും സാമ്പത്തികമായി നല്ല നിലയിലുമുള്ള ചന്ദ്രശേഖര മേനോൻ എന്നയാളെ അവൾ വിവാഹം കഴിക്കുന്നു. ചന്ദ്രശേഖരനായി വേഷമിട്ടിരിക്കുന്നത് ലാലാണ്. കഥയിലെ വലിയൊരു വഴിത്തിരിവ് ഇവിടെയാണ് വരുന്നത്. ഒരിക്കൽ ചന്ദ്രശേഖരൻ സുഭദ്രയുടെ പഴയ ഡയറി കാണാനിടയാകുന്നു. അതിൽ പേരുകളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വരികൾ വായിച്ച് സംശയരോഗിയായി മാറുന്ന ചന്ദ്രശേഖരൻ സുഭദ്രയുടെ ജീവിതത്തിലെ എല്ലാ പുരുഷന്മാരെയും സ്വന്തം അച്ഛനെ പോലും സംശയിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഒടുവിൽ വിരഹവും വിഷാദവും മദ്യപാനവും വഴി സ്വയം തകരുന്ന ഒരു രോഗിയായി, ഒരു മാനസിക രോഗിയായി മരണത്തിന് കീഴടങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
2: എന്റെ കവിതയ്ക്ക് ഇത്ര അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീലാംബരി രാഗമെന്ന് പാടാമോ? അത് കേൾക്കാനാണ് എനിക്കേറെ ഇഷ്ടം. എന്തിനെന്നോ എന്റെ മനസ്സിൽ കവിത പിറക്കാൻ. നീലാംബരി പെയ്തിറങ്ങിയ പുഴയിൽ ഒരു സൂര്യൻ ഒളിച്ചിരിപ്പുണ്ട്.
0: ഭർത്താവിന്റെ മരണശേഷം സുഭദ്ര തന്റെ പഴയ പ്രണയത്തെ തേടി മധുരയിലേക്ക് യാത്ര പോവുകയാണ്. എന്നാൽ ഇവിടെ അവളെ കാത്തിരിക്കുന്നത് തികച്ചും ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു. രാമാനുജത്തിന് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു. എല്ലാത്തിനും ഒടുവിൽ ആ മനോഹരമായ ശബ്ദം പോലും തൊണ്ടയിലെ ക്യാൻസർ കാരണം അദ്ദേഹത്തിന് നഷ്ടമായി കഴിഞ്ഞിരുന്നുവെന്ന ക്രൂരമായ സത്യം സുഭദ്ര തിരിച്ചറിയുകയാണ്. ലെനിൻ രാജേന്ദ്രൻ ചിത്രങ്ങൾ എപ്പോഴും സമാന്തര സിനിമകളുടെ ഗണത്തിലാണ് പെടാറുള്ളത്. ആഴമില്ലാത്ത വെറും മാസ് ആക്ഷൻ സിനിമകളിൽ നിന്ന് ഒരു മികച്ച മോചനമാണ് മഴ എന്ന

0: പ്രെഡിക്റ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP മാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണിന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇവിടെ. ഫെൻസിംഗ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
0: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യപാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശപ്പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധന കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
3: You are listening to Ashraya FM 90, Nadinuppam, Nattarkuppam. Clapboard.

0: കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് ബോർഡാണ്. വിത്മി ആർ ജെ അനുഷ മഴ എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ നടക്കുന്നത് തമിഴ് ബ്രാഹ്മണ പാരമ്പര്യമുള്ള ശിവപുരം എന്ന മനോഹരമായ ഗ്രാമത്തിലാണ്. പ്രശസ്തമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. ഭദ്രയുടെ കൗമാരകാലം വിരിയുന്നതും ഇവിടെയാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഇരുൾ വീണ ഇടനാഴികളിൽ എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു നീലാംബരി രാഗം കേട്ടാണ് ഭദ്ര തരിച്ചു നിൽക്കുന്നത്. ആ ശബ്ദത്തിന്റെ ഉടമയെ തേടിയുള്ള യാത്രയാണ് രാമാനുജം ശാസ്ത്രികളിൽ ചെന്നെത്തുന്നത്.
1: ഇന്നലെ വരെ എന്റെ കൃഷ്ണൻ നാല് രൂപ ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്റെ കവിതകളിൽ. എന്നാൽ ഇന്ന്
2: ഒന്ന് പാട്, ഞാനും കൂടി അറിയട്ടെ അവൻ ആരാന്ന്.
3: നോക്കി പേടിപ്പിക്കാതെ, ഒരു നിമിഷം മതി നിന്നെ എനിക്ക് കായലിലേക്ക് വലിച്ചെറിയാൻ. ഒരു കൃഷ്ണൻ നിന്നെ രക്ഷിക്കാൻ വരില്ല.
0: ഭദ്രയ്ക്ക് ശാസ്ത്രികളോട് തോന്നിയ ആത്മാവ് തൊട്ടുള്ള പ്രണയമായിരുന്നുവെങ്കിൽ ശാസ്ത്രികൾ അവളെ കണ്ടത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഴിവുള്ള ഒരു ശിഷ്യയായി മാത്രമായിരുന്നു. അവളുടെ പ്രണയത്തിന്റെ ആഴം അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. ശാസ്ത്രികളുടെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെടുന്നതോടെ ആ കുടുംബത്തെ കടുത്ത ദാരിദ്ര്യത്തിലാവുകയാണ്. തുടർന്ന് അമ്മാവന്റെ സംരക്ഷണത്തിലാവുകയും ശാസ്ത്രികൾക്ക് അമ്മാവന്റെ മകളായ ജ്ഞാനത്തെ തന്റെ കടമകൾക്കായി വിവാഹം കഴിക്കേണ്ടതുമായി വരുന്നു. സിനിമയുടെ രണ്ടാം പകുതിയിലാണ് ലാൽ അവതരിപ്പിക്കുന്ന ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രം കടന്നു വരുന്നത്. ഭദ്ര ഡോക്ടറായി കഴിഞ്ഞുള്ള വിവാഹ ജീവിതം തുടക്കത്തിൽ വളരെ സന്തോഷഭരിതമായി നമുക്ക് തോന്നുമെങ്കിലും അവളുടെ പഴയ ഡയറി ചന്ദ്രശേഖരന്റെ കൈകളിൽ എത്തുന്നതോടെ എല്ലാം തകിടം മറിയുകയാണ്. ഒരു പുരുഷന്റെ ഈഗോയും സംശയരോഗവുമാണ് പിന്നീട് അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്.
4: ഒരു നിമിഷത്തെ സംയമനം അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ എന്റെ ഭാര്യയോട് അന്ന് അത് മാത്രം മതിയായിരുന്നു. ഇന്ന് നിങ്ങളുടെ കൊച്ചു കൊച്ചു പണക്കങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാനുള്ള അതാണ്. എനിക്കറിയാം ചന്ദ്രൻ തന്നെ വളരെ വളരെ സ്നേഹിക്കുന്നു. താൻ അയാളെ

0: ഡയറിയിൽ ഭദ്ര തന്റെ പ്രണയത്തെ കൃഷ്ണൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. തനിക്ക് ഒരിക്കലും ഭദ്രയുടെ മനസ്സിലെ ആ കൃഷ്ണനാകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ചന്ദ്രശേഖരനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ആ ഡയറിയിലെ വരികൾക്ക് പിന്നിലെ യഥാർത്ഥ മനുഷ്യനെ തിരിഞ്ഞ് ചന്ദ്രശേഖരൻ അലയുകയാണ്. ഒടുവിൽ മുതിർന്ന ഡോക്ടറെ വരെ ചന്ദ്രശേഖരൻ സംശയിക്കുന്നു. അങ്ങനെ ഈ സംശയവും മാനസിക തകർച്ചയും അയാളെ കടുത്ത മദ്യപാനിയാക്കി മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. മഴ പെയ്ത് തോരുന്നത് പോലെ വല്ലാത്തൊരു വിങ്ങലോടെയല്ലാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ നമുക്ക് സാധിക്കില്ല. മാധവിക്കുട്ടിയുടെ വരികൾക്ക് ലെനിൻ രാജേന്ദ്രൻ നൽകിയ ദൃശ്യാവിഷ്കാരം മലയാള സിനിമയിലെ ഒരു നിത്യഹരിത വിസ്മയം തന്നെയാണ്.
1: ഞാനും ഭദ്രയെ തിരിച്ചറിഞ്ഞല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഏഴാമത്തെ ഷോക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കൊണ്ടുവന്നിട്ട് 3 ദിവസമേയുള്ളൂ. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അവൾക്ക് എന്നോട് വെറുപ്പാണ്. ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതൊക്കെ ഒരു തമാശ പോലെ അവൾ കേട്ടിരുന്നു. പക്ഷേ പിന്നെ എന്നോട് മിണ്ടാട്ടില്ലാണ്ട് കാണുന്ന വെറുപ്പായി. കൈ കെട്ടിയതൊക്കെ വലിച്ചെറിയും. 2 വയസ്സുള്ള ഞങ്ങളുടെ മകള് മരിച്ചത് തലയ്ക്ക് ക്ഷതമേറ്റാണെന്നാണ് ഡോക്ടർ റിപ്പോർട്ട്. അതെപ്പോ ഇങ്ങനെ? അവൾക്ക് ഇനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും പാവാണ്.
0: എന്തായാലും മഴ എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഇവിടെ കഴിയാറായിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും നല്ലൊരു സിനിമയും വിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഹേ ഹലോ, വെരി ഗുഡ് ഈവനിങ്, വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. അപ്പൊ എല്ലാവരും ആസ്ട്രിയ എഫ് എം 90 ഓരോ പ്രോഗ്രാംസും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ട് കേട്ട് ഇപ്പോ ടേക്ക് എ ബ്രേക്കിൽ വന്ന് നിൽക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. ഒരു കാലത്ത് ഇന്ത്യൻ കാർ വിപണിയിലെ രണ്ടാം സ്ഥാനക്കാരനായിരുന്ന ഹുണ്ടായ് എന്നാൽ ഇന്ന് ടാറ്റ മോട്ടോഴ്സിൽ നിന്നും മഹീന്ദ്രയിൽ നിന്നുമെല്ലാം വലിയ വെല്ലുവിളിയാണ് ഹുണ്ടായ് നേരിടുന്നത്. രണ്ടാം സ്ഥാനം തിരിച്ചുപിടിക്കാനായിക്കൊണ്ട് പിടിച്ച ശ്രമങ്ങളാണ് ഹുണ്ടായ് നടത്തുന്നത്. 2026-27 വർഷങ്ങളിൽ ഇന്ത്യയിലെ റോഡുകളിൽ എത്താൻ തയ്യാറെടുക്കുന്ന ഹുണ്ടായുടെ പ്രധാന മോഡലുകളുടെ വിശദാംശങ്ങൾ ഒന്ന് കേട്ടു നോക്കാമല്ലേ. പുതുതലമുറയുടെ ഹുണ്ടായ് ക്രെറ്റ ഇന്ത്യയിലെ മിഡ് സൈസ് എസ് യു വി വിപണിയിലെ താരമായ ക്രെറ്റയുടെ പുതുതലമുറ മോഡൽ വൈകാതെ എത്തുന്നതാണ്. ഇതിന്റെ പരീക്ഷണ ഓട്ടങ്ങൾ ഇന്ത്യയിലും ദക്ഷിണ കൊറിയയിലുമായി പുരോഗമിക്കുകയാണ്. ഹുണ്ടായുടെ ഏറ്റവും പുതിയ K3 പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയാണ് പുതിയ ക്രെറ്റ വരുന്നത്. മുൻ മോഡലുകളെക്കാൾ കൂടുതൽ കരുത്തുറ്റതും സുരക്ഷിതവുമാണ് പുതിയ പ്ലാറ്റ്ഫോം. കണക്റ്റഡ് LED, DRL, പിക്സൽ സ്റ്റൈൽ ടെയിൽ ലാമ്പുകൾ, ബോക്സി സ്റ്റാൻഡ്, കട്ടിയേറിയ ബോഡി ക്ലാഡിങ്ങുകൾ എന്നിവയെല്ലാം പുതിയ ക്രെറ്റയ്ക്ക് പുതുമയേറിയ ലുക്ക് നൽകാൻ സഹായിക്കും. ഉള്ളിലും വലിയ മാറ്റങ്ങളോടെയാണ് ഹുണ്ടായ് എത്തുന്നത്. ഹുണ്ടായുടെ ഏറ്റവും പുതിയ പ്ലിയോസ് കണക്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വലിയ സെൻട്രൽ ടച്ച് സ്ക്രീൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പുത്തൻ ഫോർഡ് ഔട്ട് സ്റ്റിയറിംഗ് വീൽ എന്നിവ ക്യാബിനിലെ ആകർഷണങ്ങളാവും. നിലവിലെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, 1.5 ലിറ്റർ ടെർബോ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ പുതുതലമുറയിലും തുടരും. വിപണിയിലെ മത്സരം കടുപ്പിക്കാൻ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ അടിസ്ഥാനമാക്കിയുള്ള സ്ട്രോങ് ഹൈബ്രിഡ് പതിപ്പും ഇത്തവണ ഹുണ്ടായ് ക്രെറ്റയിൽ ഉണ്ടാവും. 2027 തുടക്കത്തിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മോഡലിന് 11 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാവും എക്സ് ഷോറൂം വില. ഇനി നാലാം തലമുറ ഹുണ്ടായ് i20 വരാനാണെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്ക് വിപണിയിലെ ജനപ്രിയ മോഡലായ i20 നാലാം തലമുറ ഹുണ്ടായ് ബ്രസീലിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. 2027 ഇന്ത്യയിലേക്കും ഈ മോഡൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ തലമുറകളെക്കാൾ കൂടുതൽ ഷാർപ്പായ ഡിസൈനും പ്രീമിയം ഫീച്ചറുകളുമാണ് പുതിയ i20 ഉണ്ടാവുക. ഏറ്റവും പുതിയ K3 പ്ലാറ്റ്ഫോമിൽ ഒരുക്കുന്ന നാലാം തലമുറ i20 മുൻ തലമുറയെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷയുള്ള വാഹനമായിരിക്കും. പിക്സൽ സ്റ്റൈൽ LED ഹെഡ്ലാമ്പ്, കണക്റ്റഡ് LED ലൈറ്റിംഗ്, വലിയ അലോയ് വീലുകൾ, പ്രീമിയം എക്സ്റ്റീരിയർ ലുക്ക് എന്നിവയാണ് പുറമേയുള്ള സവിശേഷതകൾ. ഉള്ളിലേക്ക് വന്നാൽ 12.3 ഇഞ്ച് ഡിസ്പ്ലേകൾ, പുത്തൻ സ്റ്റിയറിംഗ് വീൽ, കണക്റ്റഡ് കാർ ടെക്നോളജി, OTA അപ്ഡേറ്റുകൾ, വയർലെസ് ചാർജിംഗ് Level 2, അഡാസ് സുരക്ഷാ ഫീച്ചറുകളും എന്നിവയും ഇവിടെ പ്രതീക്ഷിക്കാം. നിലവിലെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ തന്നെയാവും അടിസ്ഥാന മോഡലുകളിൽ തുടരുക. എൻ ലൈനിൽ 1.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും നിലനിർത്തും. ഭാവിയിലേക്കായി ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ ഹുണ്ടായ് ഒരുക്കുന്നുമുണ്ട്. അടുത്ത വർഷം എത്തുന്ന നാലാം തലമുറ i20 6.5 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില. ഇനി ഹ്യുണ്ടായ് പാലസേഡിന്റെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ ഇന്ത്യൻ കാർ വിപണിയിലെ ഭീമന്മാരായ ടൊയോട്ട, ഫോർച്യൂണർ, MG ഗ്ലാസ്റ്റർ എന്നിവയുമായി മത്സരിക്കാനാണ് ഹ്യുണ്ടായ് പാലസേഡിനെ ഇറക്കുന്നത്. ഹൈബ്രിഡ് മോഡലായി ഈ 7-സീറ്റർ 2027 അവസാനത്തിലോ 2028 തുടക്കത്തിലോ നമ്മുടെ നിരത്തുകളിൽ എത്തും. അസാധ്യ റോഡ് പ്രസൻസ് ഉള്ള ഹ്യുണ്ടായ് മോഡലാണ് പാലസേഡ്. ആധുനിക പ്രീമിയം സ്റ്റൈലിംഗ്, 21 ഇഞ്ചിന്റെ വലിയ അലോയ് വീലും തലയെടുപ്പുള്ള മുൻ ഗ്രില്ലും എല്ലാം ഈ മോഡലിന്റെ റോഡ് പ്രസൻസ് കൂട്ടുന്നതുമാണ്. 3 നിരകളിലായി ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള പാലസേഡിൽ 12.3 ഇഞ്ച് ഡിസ്പ്ലേ, പ്രീമിയം ബോസ് സൗണ്ട് സിസ്റ്റം, പനോറമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റുകൾ എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ. ഫിംഗർ പ്രിന്റ് ഒതന്റിഫിക്കേഷൻ, ഡിജിറ്റൽ കീ, അഡാസ് സുരക്ഷാ ഫീച്ചറുകൾ എന്നിവയെല്ലാമുള്ള ഹുണ്ടായുടെ ഫ്ലാഗ്ഷിപ്പ് SUV ആവും ഇത്. 2.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടോറും ചേരുന്നതാണ് വാഹനത്തിന്റെ ഹൈബ്രിഡ് സിസ്റ്റം. പരമാവധി 334 BHP കരുത്തും 460 NM ടോർക്കും പുറത്തെടുക്കുന്നതുമാണ്. ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ 1000 കിലോമീറ്റർ വരെ റേഞ്ച് നൽകും. 50 ലക്ഷം രൂപയോളമാണ് പാലസേഡിന്റെ പ്രതീക്ഷിക്കുന്ന എക്സ് ഷോറൂം വില. അപ്പൊ എന്തായാലും ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. ഇവി വിപണി പിടിച്ചടക്കാൻ മഹീന്ദ്ര ഇന്ത്യയിലെ ആദ്യ 7-സീറ്റർ ഇലക്ട്രിക് എസ് യു വി XEV9S എത്തിയിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹന വിപണിയിൽ പതിയെ തുടങ്ങിയെങ്കിലും വിപണിയെ ചടുലമാക്കുന്നതിൽ മഹീന്ദ്ര ഇവികൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. BE6, XEV9E എന്നീ മോഡലുകളുടെ ബുക്കിംഗും വിൽപ്പന കണക്കും ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഡിസൈൻ കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും നേരിട്ട് നിൽക്കുന്ന മോഡലുകളെ ജനം രണ്ടും കൈനീട്ടി സ്വീകരിച്ചെന്ന് വേണം പറയാൻ. EV വിപണിയിൽ തങ്ങളുടേതായ സ്പേസ് കണ്ടെത്തിയ മഹീന്ദ്ര EV നിരയിലേക്ക് പുതിയൊരു താരത്തെ കൂടി എത്തിച്ചിരിക്കുകയാണ്. XEV9S ഇന്ത്യൻ വിപണിയിലെ ആദ്യ 7-സീറ്റർ ഇലക്ട്രിക് SUV. മസ്കുലറിലേട്ട് വരാനാണെങ്കിൽ 197 പേറ്റന്റും 176 ഡിസൈൻ രജിസ്ട്രേഷനുമുള്ള മഹീന്ദ്രയുടെ പുതിയ ഇൻ ഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് 9S-നെയും നിർമ്മിച്ചിരിക്കുന്നത്. കാഴ്ചയിൽ മഹീന്ദ്ര XEV9E XUV700 എന്നിവയോട് സാദൃശ്യം തോന്നിയാൽ അത് യാദൃശ്ചികമല്ല. കാരണം ഈ രണ്ട് വാഹനങ്ങളുടെ സങ്കലനമാണ് XEV9S. പൂർണ്ണമായും പുതിയ മോഡലാണ് XEV9S. ഡിസൈൻ ഘടകങ്ങൾ കടം കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. മുൻകാഴ്ചയിൽ തനി XEV9E ആണ് 9S. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ചെറിയ മാറ്റങ്ങൾ പ്രകടമാണ് താനും. ബംപറിന്റെ അടിഭാഗത്ത് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇതിൽ കൂളിംഗിനുള്ള എയർ വെന്റും ഒപ്പം സ്പ്ലിറ്റ് സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഇൻസെർട്ടും നൽകിയിട്ടുണ്ട്. ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് വാഹനത്തിന്റെ അടിഭാഗത്തായി ചുറ്റിലും നൽകിയിട്ടുണ്ട്. ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലുകളാണ് വശക്കാഴ്ചയിൽ തനി 709S. BE6 XEV9E മോഡലുകളെക്കാളും വീൽ ബേസ് കുറവാണ് 9S-ന്. 9E-യെക്കാളും 52mm നീളക്കുറവുമുണ്ട്. എന്നാൽ XUV700-നേക്കാളും നീളക്കൂടുതലുണ്ട്. അതുപോലെ തന്നെ ക്യാബിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ ക്യാബിനാണ്. കാരണം ആഡംബരം നിറഞ്ഞ വിശാലമായ ഇന്റീരിയർ ആണ് 9S-ന്റെ സവിശേഷത. ലൈറ്റ് കളർ തീം കൊള്ളാം, പക്ഷേ ദീർഘകാല ഉപയോഗത്തിൽ മുഷിയാതെ നോക്കുക പ്രയത്നമുള്ള കാര്യമാണ്. വലിയ ക്യാബിനെ കൂടുതൽ വിശാലമാക്കാൻ പിൻനിരയോളത്തും എത്തുന്ന പനോറമിക് സൺറൂഫും ഉണ്ട്. 9E-യുടെ അതി ഡാഷ്ബോർഡ് ആണ് 9S-ന്. സ്റ്റിയറിംഗ് വീലും അതിൽ കണ്ടത് തന്നെ. വലുപ്പമുള്ള ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ട് ആണ് 9S-ന്. ഇനി ചാർജിങ്ങിന്റെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ AC പോർട്ടബിൾ ചാർജ് ഉണ്ട്. 16 ആമ്പിയർ 3-പിൻ സോക്കറ്റിൽ കുത്തി ചാർജ് ചെയ്യാവുന്നതുമാണ്. 7.2 kW 11.2 kW AC വോൾ ചാർജറും ലഭ്യമാണ്. 79 kW ബാറ്ററി പൈക്ക് 11.6 kW ചാർജർ ഉപയോഗിച്ചാൽ 0 മുതൽ 100% 8 മണിക്കൂർ മാത്രം മതി. 7.2 kW ചാർജറിന് 11.7 മണിക്കൂർ സമയം വേണ്ടിവരും. 59 kW ബാറ്ററിക്ക് ഇത് യഥാക്രമം 6 മണിക്കൂർ 7 മണിക്കൂർ സമയം മാത്രം മതി. ഇനി സേഫ്റ്റിയുടെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ 7 എയർബാഗും 1 വിഷൻ ക്യാമറയും 5 റഡാറും ചേർന്ന Level 2 അഡാസ് ഫീച്ചേഴ്സ് അടക്കമുള്ള സന്നാഹങ്ങൾ ഇതിലുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റി, ഹെഡ്അപ്പ് ഡിസ്പ്ലേ ഡ്രൈവിംഗ് ലളിതമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഓവർടേക്കിംഗ് ചെയ്യേണ്ടി വരുമ്പോൾ മുന്നിലെ വാഹനം കാരണം എതിർ ദിശയിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് മനസ്സിലാകാത്ത സാഹചര്യത്തിൽ അത്

നോക്കി വാണിംഗ് നൽകും. ഈ ഒരു സംവിധാനവും ഇതിലുണ്ട്. ഡ്രൈവറെ നിരീക്ഷിച്ച് ക്ഷീണമുണ്ടെങ്കിൽ വാണിംഗ് നൽകും. ഓട്ടോ പാക്ക് അസിസ്റ്റ് ഫീച്ചറും ഉണ്ട്. വാഹനത്തിനുള്ളിൽ ഇരുന്ന് പുറത്തിറങ്ങി കീ ഉപയോഗിച്ച് പാക്ക് ചെയ്യാം. കോർണറിംഗ് ലാമ്പ്, ഓട്ടോ ബൂസ്റ്റ് ലാമ്പ്, ഓട്ടോ വൈപ്പർ എന്നിവ ടോപ് സ്പെക് വേരിയന്റിലും ഉണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ടാൽ ആ വശത്തെ ബ്ലൈൻഡ് സ്പോട്ട് വിഷ്വൽ കൺസോളിൽ ചതുര ഡിസ്പ്ലേയിൽ കിട്ടും. സാധാരണ വട്ടത്തിലുള്ള ഡിസ്പ്ലേ ആണ് മിക്ക മോഡലുകളിലും, എന്നാൽ ഇത് കുറച്ചുകൂടി സൗകര്യപ്രദമാണ്. ഹെഡ്അപ്പ് ഡിസ്പ്ലേയും ഉണ്ട്. നാവിഗേഷനും റോഡിലെ വേഗപരിധിയും ഒക്കെ ഇതിൽ അറിയാം. വേഗപരിധി ബോർഡുകൾ കാണാൻ പറ്റാത്ത വഴികളിൽ ഫൈൻ കിട്ടാതെ ഡ്രൈവ് ചെയ്യാം. ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേയിലെ വെഹിക്കിൾ പൊസിഷൻ ഒക്കെ നല്ല കൃത്യതയോടെ അറിയാൻ സാധിക്കും. ലെയിൻ കീപ് അസിസ്റ്റും ലെയിൻ ഡിപ്പാർച്ചും വാണിംഗും എമർജൻസി ബ്രേക്കും അടക്കം അഡാസ് സ്യൂട്ട് ഫീച്ചേഴ്സ് ഡ്രൈവർ അനായാസമാക്കുന്നുണ്ട്. ഇനി റണ്ണിംഗ് കോസ്റ്റിന്റെ കാര്യത്തിൽ വരാനാണെങ്കിൽ, 1 കിലോമീറ്ററിന് 1.5 രൂപ മുതൽ 1.8 രൂപ വരെ ആകും എന്നാണ് മഹീന്ദ്രയുടെ വാഗ്ദാനം. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് കേബിളിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഒപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ വസ്ത്രത്തിൽ നൂല് പൊങ്ങാറുണ്ടോ? പുതിയ വസ്ത്രം വാങ്ങി ആദ്യമായി അലക്കിയതിനു ശേഷം തന്നെ തുണിയുടെ മുകളിൽ ചെറിയ നൂൽക്കുരുക്കുകളും പൊങ്ങിയ നാരുകളും കാണുന്നത് പലരെയും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കോട്ടൺ, സ്വെറ്റർ, ടീഷർട്ട് തുടങ്ങിയ വസ്ത്രങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി കാണാറുള്ളത്. ഇന്ന് മിക്ക വീടുകളിലും പഴയതോ പുതിയതുമായ വസ്ത്രങ്ങൾ ഒരുമിച്ച് വാഷിംഗ് മെഷീനിൽ അലക്കുന്നതിനാൽ തുണികൾ തമ്മിലുള്ള ഉരസലും നാരുകൾ പൊങ്ങാനുള്ള സാധ്യതയും വർദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങിയ വസ്ത്രങ്ങൾ പോലും ഏതാനും അലക്കുകൾക്കുള്ളിൽ പഴക്കം തോന്നിക്കുന്ന രൂപത്തിലേക്ക് മാറും. ഇത്തരം പ്രശ്നങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ലിൻറ്റ് റിമൂവർ. വസ്ത്രങ്ങളുടെ ഉപരിതലത്തിൽ രൂപപ്പെടുന്ന നൂൽക്കുരുക്കുകൾ, പൊങ്ങിയ നാരുകൾ, ഫസ് എന്നിവ നീക്കം ചെയ്ത് തുണിക്ക് കൂടുതൽ വൃത്തിയുള്ളതും പുതുമയുള്ളതുമായ രൂപം നൽകാൻ ഇതിന് കഴിയും. ചെറിയ ഇലക്ട്രിക് ഉപകരണമോ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണമോ ആയ ലിൻറ്റ് റിമൂവറിന്റെ അടിഭാഗത്തുള്ള ബ്ലേഡുകൾ സുരക്ഷിതമായി പ്രവർത്തിച്ച് തുണിയുടെ മുകളിലുള്ള അനാവശ്യ നാരുകൾ മാത്രം മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ വസ്ത്രത്തിന് കേടുപാടുകൾ സംഭവിക്കാതെ തന്നെ പഴയ രൂപം മാറി പുതുമയുള്ള ലുക്ക് ലഭിക്കും. ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളായ ആമസോണിലും മറ്റും വിവിധ വിലകളിൽ ലിൻറ്റ് റിമൂവറുകൾ ലഭ്യമാണ്. റീചാർജ് ചെയ്യാവുന്ന മോഡലുകളും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മോഡലുകളും വിപണിയിലുണ്ട്. ഉപയോഗിക്കുമ്പോൾ വസ്ത്രം പരന്ന പ്രതല വിരിച്ച ഉപകരണം സാവധാനം ഈ മെഷീൻ ഓടിച്ചാൽ മതിയാകും. പ്രത്യേകിച്ച് സ്വെറ്ററുകൾ, ഷോളുകൾ, ജാക്കറ്റുകൾ, ടീഷർട്ടുകൾ, സോഫ കവറുകൾ തുടങ്ങിയവയുടെ ഭംഗി വീണ്ടെടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എന്നിരുന്നാലും നൂൽ പൊങ്ങൽ പൂർണ്ണമായും ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ വസ്ത്രങ്ങൾ ആദ്യത്തെ കുറച്ച് തവണ വേർതിരിച്ച് അലക്കുക. വാഷിംഗ് മെഷീനിൽ അധികം വസ്ത്രങ്ങൾ ഒരുമിച്ച് നിറയ്ക്കാതിരിക്കുക. തുണിയുടെ സ്വഭാവത്തിന് അനുയോജ്യമായ വാഷ് മോഡ് തിരഞ്ഞെടുക്കുക എന്നിവ നല്ലതാണ്. ഇതിനൊപ്പം ഒരു ലിൻറ്റ് റിമൂവർ കൂടി വീട്ടിലുണ്ടെങ്കിൽ നാരുകൾ പൊങ്ങി പഴക്കം തോന്നിച്ച വസ്ത്രങ്ങൾക്കും വീണ്ടും പുതുമയാർന്ന ഭംഗി ലഭിക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: തനതും തനക്കത്തും തും തനക്കത്തും.

0: ടേക്ക് എ ബ്രേക്ക്.
1: Once again, we are back on TK Break. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. ചില പഴങ്ങളുണ്ട്, ഇതുങ്ങൾക്കൊപ്പം പാൽ കുടിച്ചാല് നല്ല പണി കിട്ടും. ഒഴിവാക്കേണ്ടതിൽ ചില വിചിത്ര ഭക്ഷണങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ട്. ഒന്ന് കേട്ടാലോ? പാലിനെ ഒരു സമ്പൂർണ്ണ ആഹാരമായാണ് കണക്കാക്കുന്നത്. കാൽഷ്യം, പ്രോട്ടീൻ, ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് എന്നിവയാൽ സമ്പന്നമായ പാൽ ഭൂരിഭാഗം ഇന്ത്യൻ വീടുകളിലും ദൈനംദിന ഭക്ഷണത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മെയിൻ പാർട്ടാണ്. എന്നാൽ ആരോഗ്യത്തിന് ഏറെ നല്ലതാണെങ്കിലും പാലിനൊപ്പം നമ്മൾ കഴിക്കുന്ന ചില ഫുഡ് ഐറ്റംസ് ശരീരത്തിന് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്തേക്കാം. ആയുർവേദത്തിലും ആധുനിക പോഷകാഹാര ശാസ്ത്രത്തിലും ചില ഫുഡ് ഐറ്റംസ് പാലിനൊപ്പം ചേർക്കുന്നത് കർശനമായ വിലക്കുണ്ട്. തെറ്റായ ഇത്തരം ഭക്ഷണ കോമ്പിനേഷനുകൾ ദഹനത്തെ ബാധിക്കുകയും ആസിഡിറ്റി, വയറുവീർക്കൽ, ദഹനക്കേട്, ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും. ദ ഫേസ്റ്റ് വൺ ഇസ് സിട്രസ് പഴങ്ങൾ. ഓറഞ്ച്, നാരങ്ങ, മധുര നാരങ്ങ, മുന്തിരി തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ ഉയർന്ന അളവിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിനൊപ്പം കഴിക്കുമ്പോൾ വയറ്റിൽ വെച്ച് പാൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ കാരണമാകുന്നുണ്ട്. ഇത് അസിഡിറ്റി, വയറുവീർക്കൽ, വയറിന് കടുത്ത ഭാരം എന്നിവയിലേക്ക് നയിച്ചേക്കാം. മറ്റൊന്നാണ് മത്സ്യം. ആയുർവേദത്തിൽ ഏറ്റവും വലിയ വിരുദ്ധ ആഹാരമായി കണക്കാക്കുന്ന ഒന്നാണ് മത്സ്യവും പാലും. ഇവ ഒരുമിച്ച് കഴിക്കുന്നത് ശരീരത്തിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും ദഹനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഈ മിശ്രിതം വിഷാംശമുള്ളതാണെന്ന് സ്ഥാപിക്കാൻ വ്യക്തമായ ശാസ്ത്രീയ തെളിവുകൾ പരിമിതമാണെങ്കിലും പലരിലും ഇത് വയറ്റിലെ അസ്വസ്ഥതയ്ക്കും അലർജിക്കും കാരണമാകുന്നതായി കണ്ടുവരുന്നുണ്ട്. മറ്റൊന്നാണ് ഉപ്പുള്ള പലഹാരങ്ങളും അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങളും. നമ്മളിൽ പലരും ചായയ്ക്കോ പാലിനോ ഒപ്പം ചിപ്സ്, മിക്സ്ചർ, ഉപ്പുള്ള ബിസ്ക്കറ്റുകൾ എന്നിവ കഴിക്കാറുണ്ട്. എന്നാൽ പാലും ഉപ്പും ചേരുന്നത് ശരീരത്തിലെ ദഹന പ്രക്രിയയും ജലാംശത്തിന് സന്തുലിതാവസ്ഥയും ബാധിക്കും. കൂടാതെ അമിതമായ ഉപ്പിന്റെ ഉപയോഗം കാലക്രമേണ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുവാൻ വരെ കാരണമായേക്കാം. മറ്റൊന്നാണ് തൈരും പുളിപ്പുള്ള ഭക്ഷണങ്ങളും. അച്ചാറുകൾ, പുളി, വിനാഗിരി, ചേർത്ത വിഭവങ്ങൾ, തൈര് എന്നിവ പാലിനൊപ്പം കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. പാലും തൈരും ദഹിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഇവ ഒരുമിച്ച് ചേരുമ്പോൾ ഗ്യാസ്, അസിഡിറ്റി, ദഹനക്കേട് എന്നിവയ്ക്കുള്ള സാധ്യതയും ഇരട്ടിയാകുന്നുണ്ട്. മറ്റന്നാണ് വാഴപ്പഴവും മിൽക്ക് ഷേക്കുകളും. വാഴപ്പഴ മിൽക്ക് ഷേക്കുകൾ വളരെ ജനപ്രിയമാണെങ്കിലും ആയുർവേദവും ചില ആരോഗ്യ വിദഗ്ധരും ഇത് പതിവായി കഴിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കോമ്പിനേഷൻ ദഹനം മന്ദഗതിയിലാക്കുകയും ശരീരത്തിന് അലസത ഉണ്ടാക്കുകയും ചെയ്യും. ചില ആളുകളിൽ ഇത് കഫക്കെട്ടിന്, ശ്വാസ തടസ്സത്തിനും കാരണമാകാറുണ്ട്. മറ്റന്നാണ് തണ്ണിമത്തൻ അല്ലെങ്കിൽ എരിവുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻ. തണ്ണിമത്തൻ, മസ്മലൻ എന്നിവ പെട്ടെന്ന് ദഹിക്കുന്നവയായതിനാൽ അവ എപ്പോഴും തനിയെ കഴിക്കുന്നതാണ് ഉചിതം. ഇപ്പൊ പാലിനൊപ്പം ചേരുമ്പോൾ ദഹന പ്രക്രിയ തടസ്സപ്പെടുകയും വയറ്റിൽ ഗ്യാസ് നിറയുകയും ചെയ്യാൻ ചാൻസ് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ പാൽ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മികച്ച ദഹനത്തിനും പോഷകങ്ങൾ പൂർണ്ണമായി ശരീരത്തിന് ലഭിക്കുന്നതിനും പാൽ കുടിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശീലമാക്കുക. അമിതമായി ഭക്ഷണം കഴിച്ചയുടൻ പാൽ കുടിക്കുന്നത് ഒഴിവാക്കുക. ഇത് ദഹന വ്യവസ്ഥയ്ക്ക് അമിത ഭാരമാകും. അതുപോലെ തന്നെ പാലും പുളിയുള്ള പഴങ്ങളും ഒരുമിച്ച് കഴിക്കാതിരിക്കുക. ഇവയ്ക്കിടയിൽ കൃത്യമായ സമയപരിധി നിലനിർത്തുക. ദഹനം എളുപ്പമാക്കാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലിന് പകരം എപ്പോഴും ചെറു ചൂടുള്ള പാൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു സമയത്തെ ഭക്ഷണത്തിൽ അമിതമായ പാലുൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കുക. ശരിയായ രീതിയിൽ കഴിക്കുമ്പോൾ പാൽ ഒരു അമൃത തന്നെയാണ്. നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ വരുത്തുന്ന ഇത്തരം ചെറിയ മാറ്റങ്ങൾ ദഹനം മെച്ചപ്പെടുത്തുവാനും വയറിലെ അനാവശ്യ അസ്വസ്ഥതകൾ തടയുവാനും ഹെൽപ്പ് ചെയ്യും. തുടർച്ചയായ ദഹന പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞ ഇൻഫോർമേഷൻ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. കരളും വൃക്കയും തകരാറിലാകും, മണിക്കൂറുകൾക്കുള്ളിൽ മരണവും. കഴിക്കരുത് ഈ കോണുകൾ ഏതെല്ലാമാണെന്നല്ലേ സോ കേൾക്കാം. പ്രകൃതിയുടെ ഏറ്റവും ആകർഷകവും രുചികരവുമായ വിഭവങ്ങളിൽ ഒന്നാണ് കോണുകൾ. വൈവിധ്യമാർന്ന രുചികളും ഔഷധ ഗുണങ്ങളും നിറഞ്ഞ ഇവ പാചക പ്രേമികളുടെയും പ്രകൃതി സ്നേഹികളുടെയും പ്രിയപ്പെട്ട ഫംഗസ് ആണ്. എന്നാൽ കാട്ടിൽ കാണുന്ന എല്ലാ ഫംഗസുകളും കഴിക്കാൻ സുരക്ഷിതമല്ലെന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് കേൾക്കാമല്ലേ. ഡെത്ത് ക്യാപ്, അല്ലെങ്കിൽ അമാനിഡ ഫലോയിഡ്സ്, ലോകത്തിലെ ഏറ്റവും മാരകമായ കോണുകളുടെ പട്ടികയിൽ ഒന്നാമതാണ് ഡെത്ത് ക്യാപ്. പ്രധാനമായും യൂറോപ്പിൽ കാണപ്പെടുന്ന ഈ കോൺ വൈക്കോൾ കോണുകളുമായും സീസർ കോണുകളുമായും ഏറെ സാദൃശ്യം പുലർത്തുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന അമാറ്റോക്സിനുകൾ എന്ന ശക്തമായ വിഷവസ്തുക്കൾ ഉയർന്ന ചൂടിൽ പാകം ചെയ്താൽ പോലും നശിക്കില്ല. ഇതിന്റെ ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ പോലും കരളും വൃക്കയും പൂർണ്ണമായി തകരാറിലാകും. കഴിച്ചതിനു ശേഷം 6 മുതൽ 12 മണിക്കൂറിനുള്ളിൽ കഠിനമായ വയറുവേദന, ഛർദി, വയറിളക്കം എന്നീ ലക്ഷണങ്ങളും പ്രകടമാകും. മറ്റൊന്നാണ് ഡിസ്ട്രോയിങ് ഏഞ്ചൽ അഥവാ അമാനിഡ ബിസ്പോരിഗറ. ശുദ്ധമായ വെളുത്ത നിറത്തിൽ തികച്ചും നിരുപദ്രവകാരി എന്ന് തോന്നിക്കുന്ന രൂപമാണ് ഡിസ്ട്രോയിങ് ഏഞ്ചലിന്റേത്. അമാനിഡ ജനസിൽപ്പെട്ട ഈ കൂൺ സാധാരണ ബട്ടൺ കൂണുകളായും മെഡോ കൂണുകളായും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. വടക്കേ അമേരിക്കയിൽ വ്യാപകമായി കാണപ്പെടുന്ന ഇവ ശരീരത്തിലെത്തിയാൽ 5 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ഛർദി, അപസ്മാരം, ഭ്രമം എന്നിവയും ഉണ്ടാകും. മറ്റൊന്നാണ് ഗലേറിന മർജിനാറ്റ. ഓട്ടം സ്കൾ ക്യാപ് എന്നറിയപ്പെടുന്ന ഈ ചെറിയ തവിട്ട് നിറത്തിലുള്ള കൂൺ പ്രധാനമായും നോർത്തേൺ ഹെമിസ്ഫിയറിലും ഓസ്ട്രേലിയയിലുമാണ് കാണപ്പെടുന്നത്. ജീർണിച്ച മരത്തടികളിലാണ് ഇവ വളരുന്നത്. ഒറ്റ നോട്ടത്തിൽ ലഹരി നൽകുന്ന സൈലോസെപ് കോണുകളാണെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ ഇത് കഴിക്കാറുമുണ്ട്. ഡെത്ത് ക്യാപ്പിലുള്ളതുപോലെ അമാറ്റോക്സിനുകൾ നിറഞ്ഞ ഈ കോൺ കഴിച്ചാൽ ഓക്കാനം, ഹൈപ്പോതെർമിയ, കരൾ സംബന്ധമായ അസുഖം എന്നിവയും ഉണ്ടാകും. മറ്റൊന്നാണ് ഫോൾസ് മോറൽ അഥവാ ജിറോമിട്ര എസ്കുലെൻഡ. യഥാർത്ഥ ഭക്ഷ്യയോഗ്യമായ മോറൽ കോണുകളുമായി സാമ്യമുള്ളതിനാലാണ് ഇതിന് ഫോൾസ് മോറൽ എന്ന് പേര് വീണത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗൈറോമിട്രിൻ എന്ന സംയുക്തം മനുഷ്യ ശരീരത്തിൽ വെച്ച് മാരകമായ വിഷവസ്തുവായി വിഘടിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നത് കഠിനമായ ഛർദി, അപസ്മാരം, കരൾ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കും കാരണമാകും. ചിലയിടങ്ങളിൽ ഇത് പ്രത്യേക രീതിയിൽ പാകം ചെയ്ത് കഴിക്കാറുണ്ടെങ്കിലും വിഷാംശം പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയില്ലെന്നതിനാൽ ഇത് ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. മറ്റൊന്നാണ് പോഡോസ്ട്രോമ കോർണോഡാമി. ജപ്പാൻ, കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന അത്യപൂർവവും അങ്ങേയറ്റം അപകടകരവുമായ കൂണാണിത്. ഇതിന്റെ കടും ചുവപ്പ് നിറം ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡ്രൈക്കോതേസിൻ, മൈക്കോടോക്സിനുകൾ ശരീരത്തിലെത്തിയാൽ ചർമ്മം ഉരിഞ്ഞു പോവുക, മുടികൊഴിച്ചിൽ, രക്തസമ്മർദ്ദം അസാധാരണമായി താഴുക, ആന്തരികാവയവങ്ങളുടെ തകരാർ എന്നിവ ഉണ്ടാകാം. തൊടുന്നത് പോലും അപകടകരമാണെന്ന് പറയപ്പെടുന്ന ഈ കൂൺ ഏഷ്യയിൽ നിരവധി മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മറ്റൊന്നാണ് വെബ് ക്യാപ്സ്. വടക്കൻ യൂറോപ്പിൽ കാണപ്പെടുന്ന കോട്ടിനാരിയസ്, റുബെല്ലസ്, കോട്ടിനാരിയസ് ഓറലാനസ് എന്നീ ഇനങ്ങളിൽ ഓറലാനൻ എന്ന മാരക വിഷാംശമുണ്ട്. ഈ കോണിന്റെ ഏറ്റവും വലിയ അപകടം ഇതിന്റെ ലക്ഷണങ്ങൾ പുറത്തു വരാൻ 2 മുതൽ 3 ആഴ്ച വരെ സമയമെടുക്കും എന്നതാണ്. ആദ്യകാലങ്ങളിൽ സാധാരണ പനി പോലെ തോന്നിക്കുമെങ്കിലും അപ്പോഴേക്കും വിഷം വൃക്കകളെ പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ടാകും. ഇനി വിഷക്കോണുകളിൽ നിന്നും എങ്ങനെ സുരക്ഷിതരാകാം എന്നല്ലേ. കാട്ടുകോണുകൾ ശേഖരിക്കുന്നതും കഴിക്കുന്നതും കൗതുകകരമാണെങ്കിലും ചെറിയൊരു അശ്രദ്ധ പോലും ജീവന് ആപത്താണ്. ഒരു കോണിന്റെ ഗുണനിലവാരത്തെയും ഇനത്തെയും കുറിച്ച് 100% ഉറപ്പില്ലെങ്കിൽ അത് ഒരിക്കലും കഴിക്കരുത്. തിളക്കമുള്ള നിറമുള്ളവ മാത്രമാണ് വിഷക്കൂണുകൾ എന്ന ധാരണ തെറ്റാണ്. ശുദ്ധമായ വെളുത്ത നിറത്തിലും തവിട്ട് നിറത്തിലുമുള്ള കൂണുകൾ മാരകമായേക്കാം. കൂണുകളെ കുറിച്ച് കൃത്യമായ പഠനം നടത്തിയ മൈക്കോളജിസ്റ്റുകളുടെയോ പരിചയ സമ്പന്നരായ ഗൈഡുകളുടെയോ സഹായത്തോടെ മാത്രം കൂണുകൾ തിരിച്ചറിയുക. കാടുകളിൽ നിന്നും പറമ്പുകളിൽ നിന്നും അശ്രദ്ധമായി കൂണുകൾ പറിച്ച് പാകം ചെയ്യാതിരിക്കുക. തോട്ടങ്ങളിലും കാട്ടിലും കാണുന്ന കൂണുകൾ തൊടാനോ കഴിക്കാനോ പാടില്ലെന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ആസ്ട്രിയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. മൺസൂൺ കാലത്ത് മാത്രം ജീവൻ വയ്ക്കുന്ന ഇന്ത്യയിലെ പ്രശസ്തമായ നാല് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഏതാണെന്ന് കേട്ടാലോ? മൺസൂൺ കാലവർഷം ശക്തമാകുന്നതോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി തന്നെ വശ്യമായ ഒരു രൂപമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. മഴയുടെ താളത്തിനൊപ്പം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഈ സീസണിലെ യഥാർത്ഥ വിസ്മയം സീസണൽ വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ്. വേനൽക്കാലത്ത് തീർത്ഥം ശാന്തമായ ോ അല്ലെങ്കിൽ പൂർണ്ണമായി വറ്റിപ്പോവുകയോ ചെയ്യുന്ന ഇവ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ചെയ്യുന്ന കനത്ത മഴയിൽ രൗദ്രഭാവം പൂണ്ട് സകല പ്രതാപത്തോടെയും അലറിപ്പാഞ്ഞൊഴുകാൻ തുടങ്ങും. ഇനിയിപ്പോ ഏതാണ് വെള്ളച്ചാട്ടങ്ങളെന്നല്ലേ? ജോഗ്ഫാൽ കർണാടകയിലെ മൺസൂൺ അത്ഭുതമാണിത്. ശരാവതി നദിവർഷം മുഴുവൻ ഒഴുകുന്നുണ്ടെങ്കിലും അണക്കെട്ടുകൾ ഉള്ളതിനാൽ വേനൽക്കാലത്ത് ജോഗ്ഫാൾസ് അതിന്റെ യഥാർത്ഥ ഭംഗിയുടെ നിഴൽ മാത്രമായിരിക്കും. എന്നാൽ ജൂലൈ മാസം എത്തുന്നതോടെ ആകാശപ്പരപ്പിൽ നിന്ന് മഴ തകർത്ത് പെയ്യാൻ തുടങ്ങും. ഇതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ലംബരൂപത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായി ഇത് മാറും. ഈ ദൃശ്യവിസ്മയം 830 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ജോഗ്ഫാൾസ് കേവലം ഒരു വെള്ളച്ചാട്ടമല്ല, അത് 4 വ്യത്യസ്ത ഭാവങ്ങളിലായാണ് താഴേക്ക് പതിക്കുന്നത്. മറ്റൊന്നാണ് അംബ്രല്ല ഫാൾസ് ആൻഡ് രണ്ട ഫാൾസ്. മഹാരാഷ്ട്ര ഭണ്ഡാരധാരയിലെ ഇരട്ടകളാണിത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിനടുത്ത് പശ്ചിമഘട്ട മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന ശാന്തസുന്ദരമായ പ്രദേശമാണ് ഭണ്ഡാരധാര. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ മാത്രം സജീവമാകുന്ന രണ്ട് അത്ഭുത വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെയുള്ളത്. വെള്ളച്ചാട്ടം എന്തുകൊണ്ട് സീസണൽ ആകുന്നു എന്ന് ചോദിച്ചാൽ, മൺസൂൺ കാഴ്ചകൾ അംബ്രല്ല ഫാൾസ് സൺ ഡാമുമായി പൂർണ്ണമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഡാം നിറഞ്ഞു കവിയുമ്പോൾ മാത്രമാണ് ഇത് രൂപപ്പെടുന്നത്. പ്രകൃതിദത്തമായി രൂപപ്പെട്ട കുടയുടെ ആകൃതിയുള്ള ഒരു വലിയ പാറക്കെട്ടിന് മുകളിലൂടെ വെള്ളം ഒഴുകി പറക്കുമ്പോൾ അത് വെളുത്ത് പതഞ്ഞു പൊന്തിയ ഒരു വലിയ കുട പോലെ ദൃശ്യമാകും. അടുത്തതാണ് ദൂധ് സാഗർ ഫാൾസ്. ഗോവ കർണാടക അതിർത്തിയിൽ പാൽക്കടൽ വെള്ളച്ചാട്ടത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന റെയിൽവേ പാലത്തിന്റെ ദൃശ്യങ്ങളിലൂടെ ലോക പ്രശസ്തമായ ഒന്നാണ് ദൂധ് സാഗർ. മണ്ടോവി നദി 4 തട്ടുകളായി താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പാതയാണ് ഇതിന് ഈ പേര് നൽകിയത്. ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ 310 മീറ്റർ ഉയരത്തിൽ നിന്ന് കുത്തനെയുള്ള മലനിരകളിലൂടെ താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം കനത്ത മഴക്കാലത്ത് ഒരു വന്യമൃഗത്തെ പോലെ രൗദ്രഭാവം കൈക്കൊള്ളും. ചുറ്റുമുള്ള വനങ്ങൾ വന്യമായ പച്ചപ്പിലേക്ക്

മാറുമ്പോൾ അതിനിടയിലൂടെ കുത്തിയൊലിക്കുന്ന വെളുത്ത ജലപ്രവാഹം കാണാൻ അതീവ മനോഹരമാണ്. അടുത്തതാണ് അതിരപ്പള്ളി അല്ലെങ്കിൽ വാഴച്ചാൽ. കേരളം ദക്ഷിണേന്ത്യയിലെ നയാഗ്ര. ചാലക്കുടി പുഴയിലെ കേരളത്തിന്റെ സ്വന്തം വിസ്മയമായ അതിരപ്പള്ളിയെ പരാമർശിക്കാതെ ഒരു മൺസൂൺ യാത്രാ വിവരണം പൂർണ്ണമാകില്ല അല്ലെ. വർഷം മുഴുവൻ അതിരപ്പള്ളി ഒഴുകുമെങ്കിലും മൺസൂൺ എത്തുന്നതോടെ ഇതിന്റെ ഭാവവും ഭംഗിയും പൂർണ്ണമായി മാറും. ശാന്തമായി ഒഴുകിയിരുന്ന 80 അടി ഉയരമുള്ള വെള്ളച്ചാട്ടം മഴ കനക്കുന്നതോടെ 330 അടിയിലധികം വീതിയിലേക്ക് പടർന്ന പാറക്കെട്ടുകളെ മുഴുവൻ വിഴുങ്ങിയൊഴുകും. ചെറിയ അലർച്ച മാറി മൈലുകളോളം അകലെ കേൾക്കാവുന്ന തരത്തിലുള്ള വലിയ മുഴക്കമായി അത് മാറും. ചുറ്റുമുള്ള ചോലനായ്ക്കർ കാടുകളും ഷോളയാർ വനമേഖലയും മഴ നനഞ്ഞ് കുതിർന്ന് കൂടുതൽ വന്യവും സജീവവുമായി മാറും. അപ്പൊ എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് കെ ബ്രേക്കിലൂടെ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഒപ്പം
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Take a break.
1: Yes, we are back on TK Break. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരല്പം പീഡിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ മരണമടുത്തോ 7 ദിവസം മുൻപ് നമ്മുടെ ശരീരം നൽകും നമുക്കായി ഉള്ള സിഗ്നലുകൾ. മരണം മനുഷ്യന് ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ്. കാലങ്ങളായി സമ്പാദിച്ച സ്വത്തുകളും വകകളും മനുഷ്യ ബന്ധങ്ങളെയും ഒരു നിമിഷത്തിൽ വിട്ടെറിഞ്ഞു പോവുക നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നമ്മുടെ മരണം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നാൽ ശാസ്ത്രം പറയുന്നത് മരണത്തിന് 7 ദിവസം മുൻപ് സിഗ്നലുകൾ കിട്ടുമെന്നാണ്. ശരീരവും മനസ്സും പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നൽകുമെന്ന് പറയുന്നു. ശാസ്ത്രം ഈ പ്രതിഭാസത്തെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി വരികയാണ്. ജേണൽ ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ സ്വന്തം മരണം അനുഭവിച്ച ഒരു രോഗിയെ കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. മരിക്കുന്നതിന് മുൻപ് ചില ആളുകൾക്ക് ഈ ആഴത്തിലുള്ള അവബോധം അനുഭവപ്പെടുന്നതിന്റെ കാരണം ജൈവശാസ്ത്രപരവും ന്യൂറോളജിക്കൽ സിഗ്നലുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് ശാസ്ത്രജ്ഞൻ വിശ്വസിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രം വെളിപ്പെടുത്തുന്നതിനനുസരിച്ച് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പല ശാരീരിക പ്രക്രിയകളും ക്രമേണ മന്ദഗതിയിലാകുന്നുണ്ട്. ഡോക്ടേഴ്സും പാലിയേറ്റീവ് കെയർ വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശരീരം ഊർജ സംരക്ഷണ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. മരണത്തോട് അടുക്കുന്ന ഒരാൾക്ക് പലപ്പോഴും വിശപ്പും ദാഹവും കുറയുന്നു. ദഹന വ്യവസ്ഥ മന്ദഗതിയിലാകുന്നു. ഇതൊരു സാധാരണ ജൈവ പ്രക്രിയയായി കണക്കാക്കപ്പെടുന്നുണ്ട്. അവസാന ദിവസങ്ങളിൽ ശ്വസനം വളരെ വേഗത്തിലോ വളരെ മന്ദഗതിയിലോ ആകാം. ചിലപ്പോൾ ശ്വസനം ഇടിവിട്ടുള്ള രീതിയിലേക്ക് മാറുന്നു. ഇതിനെ ഡോക്ടർമാർ ചെയിൻ സ്റ്റോക്ക് ശ്വസനം എന്ന് വിളിക്കുന്നു. തൊണ്ടയിൽ നിന്ന് ശ്വാസം പുറത്തു പോകാൻ തടസ്സമുണ്ടാകാം. ഇത് സാധാരണയായി ഡെത്ത് റാറ്റിൽ എന്നറിയപ്പെടുന്നു. ശരീരത്തിന്റെ ഊർജ നിലകൾ പെട്ടെന്ന് കുറയുകയും ആ വ്യക്തി ദിവസത്തിന്റെ ഭൂരിഭാഗവും ഉറക്കത്തിനായി ചെലവഴിക്കുകയും ചെയ്യുന്നു. ഉറക്കമുണരുമ്പോൾ പോലും വളരെ ക്ഷീണം അനുഭവപ്പെടുന്നു. കൈകളും കാലുകളും ഉയർത്തുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് പോലും ബുദ്ധിമുട്ടായി തീരുന്നു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും ചിന്തയിലും മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. ചിലപ്പോൾ ആ വ്യക്തി മിഥ്യധാരണയിലാകുകയും ചുറ്റുപാടുകളുമായി ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ചില ആളുകൾ യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്സിജന്റെ അഭാവം, മരുന്നുകളുടെ ഫലങ്ങൾ അല്ലെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ എന്നിവയാണ് ഇതിന് കാരണമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. മരണത്തിന് ഏകദേശം 1 ആഴ്ച മുൻപ് ശരീരത്തിന്റെയും തലച്ചോറിന്റെയും പ്രവർത്തനം വേഗത്തിൽ ക്ഷയിക്കുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ശാരീരിക ബലഹീനത, മാനസികമായ ആശയക്കുഴപ്പം, വൈകാരിക അകലം എന്നിവ ഒരേ സമയം കാണപ്പെടുന്നത്. ഭയത്തേക്കാൾ ധാരണയോടെയും സംവേദന ക്ഷമതയോടെയും കാണേണ്ട ഒരു സ്വാഭാവിക പ്രക്രിയയാണിത്. അപ്പൊ എന്തായാലും ഇന്ന് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ടീക്കെ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത്. അപ്പൊ എന്തായാലും എനിക്ക് ഇന്നത്തെ ടീക്കെ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അപ്പൊ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: രാത്രിയുടെ ഈ നിശബ്ദതയിൽ ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും കണ്ണടയ്ക്കാൻ കഴിയാതെ സീലിംഗിലെ ഫാനിന്റെ കറക്കത്തിലേക്ക് നോക്കിക്കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിൽ ഒരു തീക്കനൽ എരിയുന്നുണ്ടാവും. സ്നേഹിച്ചൊരാൽ, വിശ്വസിച്ചൊരാൽ വെറും ഒരു ചവിട്ടുപടിയായി മാറേണ്ടി വന്നതിൻ്റെ നീറ്റലാണത്. ലൈഫിൽ ചില മനുഷ്യർ കടന്നു വരും, വലിയ വാഗ്ദാനങ്ങളുമായി നെഞ്ചോട് ചേർത്ത് പിടിക്കാനെന്ന വ്യാജന. അവർക്ക് നമ്മളെ ഏറ്റവും ആവശ്യമായി വരുന്ന ഒരു സമയമുണ്ടാവും. അവരുടെ സങ്കടങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ, സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ ഒരാശ്രയമായി അവർ നമ്മളെ കാണും. നമ്മൾ നമ്മുടെ സർവവും അവർക്കായി നൽകും. നമ്മുടെ സമയവും സ്നേഹവും, എന്തിന് നമ്മുടെ സന്തോഷങ്ങൾ വരെ മാറ്റിവെച്ച് അവർക്കായി നമ്മൾ നിലകൊള്ളും. പക്ഷേ അവരുടെ ആ അടിയന്തര ആവശ്യങ്ങൾ അവസാനിക്കുന്ന ആ നിമിഷം, അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കാൾ മികച്ച മറ്റൊരു തണൽ ലഭിക്കുന്ന ആ നിമിഷം, നമ്മൾ അവർക്ക് വെറുമൊരു ശല്യമേ മാറും. ഒരു കടലാസ് കഷ്ണം പോലെ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയപ്പെടുന്ന ആ നിമിഷം, ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ശൂന്യത എത്ര വലുതാണെന്ന് അതനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ വലിച്ചെറിയപ്പെടലിന്റെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ? അത് അവർ നമ്മളെ ഉപേക്ഷിച്ചു പോയി എന്നതിലല്ല, മറിച്ച് ഇതുവരെ അവർ കാണിച്ച സ്നേഹവും അടുപ്പവും വെറുമൊരു നാടകമായിരുന്നു എന്ന തിരിച്ചറിവിലാണ്. ചില ബന്ധങ്ങളിൽ നമ്മൾ പൂർണ്ണമായും അറ്റാച്ച്ഡ് ആവും. അവർ പറയുന്ന ഓരോ വാക്കുകളും സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കും. എന്തുവന്നാലും ഞാൻ കൂടെ ഉണ്ടാകും എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ട് നമ്മുടെ ഹൃദയം പണയം വെച്ചിട്ടുണ്ടാവും. എന്നാൽ അവരുടെ ലക്ഷ്യം നിറവേറിക്കഴിയുമ്പോൾ മനുഷ്യരുടെ സംസാരത്തിൻ്റെ രീതി മാറും. തിരക്കുകൾ കാരണമായി വരും, ഫോൺ കോളുകൾ കുറയും, മെസ്സേജുകൾക്ക് മറുപടി ഇല്ലാതാകും. പതിയെ പതിയെ നമ്മൾ അവരുടെ ലൈഫിൽ ഒരനാവശ്യ വസ്തുവായി മാറുന്നത് നമ്മൾ തന്നെ നോക്കി നിൽക്കേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ലൈഫിലെ ഏറ്റവും നിസ്സഹായമായ ഒരവസ്ഥയാണിത്. ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയെന്ന ഒറ്റ കാരണത്താൽ ഒരാൾക്ക് മുന്നിൽ ഇത്രയേറെ ചെറുതാകേണ്ടി വരുന്നത് മരണത്തേക്കാൾ വലിയ വേദനയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ദിവസങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് യുദ്ധസമാനമാണ്. സ്വന്തം മനസ്സിനോട് തന്നെയുള്ള ഒരു യുദ്ധം. അവർക്ക് നമ്മളെ വേണ്ട എന്ന സത്യം ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ നമ്മുടെ ഈ മനസ്സ് തയ്യാറാകില്ല. എവിടെയോ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. അവർ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് പേര് ഇന്നും നമുക്കിടയിലുണ്ട്. ഒരു ഫോൺ റിംഗ് ചെയ്യുമ്പോൾ അത് അവരായിരിക്കുമോ എന്ന് വെറുതെ പ്രതീക്ഷിക്കും. പക്ഷേ മറുവശത്ത് അവർ തങ്ങളുടെ പുതിയ ജീവിതവുമായി പുതിയ മനുഷ്യരുമായി സന്തോഷത്തിലായിരിക്കും. നമ്മളെ ഉപയോഗിച്ച് അവർ നേടിയെടുത്ത ആത്മവിശ്വാസത്തിൻ്റെയോ പണത്തിൻ്റെയോ അല്ലെങ്കിൽ വിജയത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അവർ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. ഈ ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവർ സമൂഹത്തിൽ നിന്ന് ഉൾവലിയാൻ തുടങ്ങും. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ താനെ മാറും. എന്നെങ്കിലും ഒരു ദിവസം അവർ തന്നോട് ഒരു സോറി പറയുമെന്ന് കരുതി ആ മനുഷ്യർ പ്രതീക്ഷയോടെ മുൻപോട്ട് പോകും. പക്ഷേ ഈ പ്രതീക്ഷകളെല്ലാം വെറുതെയാകുക മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ വലിച്ചെറിയപ്പെടുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മനസ്സ് അത്രമേൽ പ്യുറായതുകൊണ്ടാണ്, നിങ്ങളിൽ കാപട്യമില്ലാത്തതുകൊണ്ടാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അലിഞ്ഞു പോകുന്ന ഒരു മനസ്സുള്ളവരെയാണ് സ്വാർത്ഥരായ മനുഷ്യർ എളുപ്പത്തിൽ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾക്ക് നോ എന്ന് പറയാൻ കഴിയാത്തത് നിങ്ങളുടെ വീക്ക്നെസ്സായി അവർ കാണുന്നു. നിങ്ങൾക്കൊരു പക്ഷേ മറ്റുള്ളവരെ സംശയിക്കാൻ അറിയില്ല. ഒരാൾ വന്ന് രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ, സ്നേഹം കാണിച്ച, അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന നിങ്ങളുടെ ആ നന്മ തന്നെയാണ് ഇവിടെ എപ്പോഴും മനുഷ്യർ യൂസ് ചെയ്യുന്നത്. അതിനാൽ വഞ്ചിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം തെറ്റൊരിക്കലും നിങ്ങളുടേതല്ല. സ്നേഹം അഭിനയിച്ച് നിങ്ങളെ ഉപയോഗിച്ച ആ മനുഷ്യരുടെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. കരഞ്ഞും സ്വയം പഴിചാരിയും തീർക്കാനുള്ളതല്ല നമ്മുടെ ഈ ജീവിതം. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളെ ഉപയോഗിച്ച് വലിച്ചെറിയുന്നവർ, അവരൊരിക്കലും നമ്മുടെ സ്നേഹം അർഹിച്ചിരുന്നില്ല എന്ന സത്യം. അവർക്ക് ഒരു സേവനം മാത്രമായിരുന്നു ആവശ്യം. അതിന് അവർ നമ്മളെ ചൂസ് ചെയ്തു എന്ന് മാത്രം. അത് മനസ്സിലാക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങിത്തുടങ്ങും. അവരില്ലാതായതോടെ ജീവിതം അവസാനിച്ചു എന്ന ചിന്തയിൽ നിന്ന് പുറത്തു വരിക. അവർ പോയത് നന്നായി എന്ന് ചിന്തിക്കാൻ പഠിക്കുക. കാരണം ഇനിയും ഒരുപാട് കാലം ആ കാപട്യത്തിന് മുന്നിൽ നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം നൽകേണ്ടതില്ല. ഇനി അവർക്ക് നിങ്ങളുടെ ഒരു കണ്ണുനീർ തുള്ളി പോലും നൽകരുത്. നിങ്ങളുടെ ഊർജം മുഴുവൻ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങളെ തന്നെ വളർത്താനും വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളുടെ വിജയമാണ്, നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളെ വലിച്ചെറിയുന്നവർക്ക് മുമ്പിൽ നൽകേണ്ട ഏറ്റവും വലിയ മറുപടി. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചു എന്നത് സത്യമാണ്. എന്നാൽ ഈ ലോകം മുഴുവൻ അത്തരം ആളുകളെ കൊണ്ട് നിറഞ്ഞതല്ല. നിങ്ങളുടെ സ്നേഹവും കരുതലും അർഹിക്കുന്ന, നിങ്ങളെ നിങ്ങളായി ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യർ ഇനിയും ഒരുപാട് ഈ ലോകത്തുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ചില അതിരുകൾ തീർക്കേണ്ടതുണ്ട്. ലൈഫിൽ ഓരോ മനുഷ്യർക്കും ഓരോ സ്ഥാനം നൽകേണ്ടതുണ്ട്. എല്ലാവർക്കും വേണ്ടിയും എപ്പോഴും ഓടി ചെല്ലുന്ന നിങ്ങളുടെ സ്വഭാവം ഉടൻ തന്നെ മാറ്റുക. സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങളെ വിളിക്കുന്നവരെ സ്നേഹത്തോടെ തന്നെ പറഞ്ഞയക്കുക. സ്നേഹം നൽകാം, എന്നാൽ ആർക്കും നിങ്ങളെ ഉപയോഗിക്കാനുള്ള ഒരവകാശം ഇനി നൽകരുത്. ലൈഫിൽ ഇടയ്ക്കൊക്കെ ചെറുതായി ഒന്ന് സെൽഫിഷ് ആവുന്നത് ഏറ്റവും നല്ലതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നിങ്ങളൊരാൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്നതിനർത്ഥം നിങ്ങൾക്ക് വിലയില്ലാതായി എന്നല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ വില മനസ്സിലാക്കാനുള്ള കഴിവ് ആ മനുഷ്യർക്ക് ഇല്ലായിരുന്നു എന്നാണ്. ഒരു വജ്രത്തിൻ്റെ വില അതൊരു കുപ്പിച്ചില്ലാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് വലിച്ചെറിയുന്നതിൻ്റെ അറിവില്ലായ്മയാണ്. അല്ലാതെ അതിൻ്റെ യഥാർത്ഥ മൂല്യം കുറഞ്ഞതുകൊണ്ടല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ രാത്രിയിൽ ആ പഴയ സങ്കടങ്ങളെല്ലാം മറന്ന് പുതിയ ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കുക. ലൈഫിൽ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ ആരുടെയും ചവിട്ടുപടിയല്ല. ഒരുപാട് പ്രതീക്ഷകളുള്ള, സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം.

நினைச்சு போய் ஆஸ்ட்ரேலியா FM 90 நாடினொப்பம் நாட்டார்க்கு.

പ്രണയ പദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം കുതിരും.

കടലിന്റെ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിടത്തി മൃഗത്തി ി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു

0: ഇടയിടയിളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കരി നല്ലതു പാടി തണ്ടടു വലയട് പറയട് വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വലയട് പറയട് വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തെ താകിടതി മൃതത്തെ ദിനികിടതി മൃതത്തെ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.